ഒരു ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾക്ക് എല്ലായ്പ്പോഴും ജീവിതം വളരെ എളുപ്പത്തിൽ വേണമെന്ന് തോന്നും. ചെറിയ പരാജയം ഉണ്ടായാലും അവൻ പിന്മാറും. പക്ഷേ മറ്റേ സുഹൃത്ത് എത്ര ബുദ്ധിമുട്ട് വന്നാലും ഇതും കടന്നു പോകുമെന്ന് പറഞ്ഞ് വീണ്ടും ശ്രമിക്കും. ഒരിക്കൽ ഇരുവരും ചേർന്ന് ഒരു ചെറിയ കൃഷി തുടങ്ങി. ആദ്യ മാസം കനത്ത മഴ വന്നു, വില നശിച്ചുപോയി. ആദ്യത്തെ സുഹൃത്ത് എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ചു. എന്നാൽ രണ്ടാമൻ വീണ്ടും വിത്ത് വാങ്ങി, മണ്ണ് തയ്യാറാക്കി. പ്രതീക്ഷ കൈവിട്ടില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവന്റെ കൃഷി ഗ്രാമത്തിലെ ഏറ്റവും നല്ല വിളയായി മാറി. അത് കണ്ടപ്പോൾ എല്ലാവരും അവനോട് വിജയത്തിന്റെ രഹസ്യം ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പരാജയം എന്നെ നിർത്തിയില്ല, അതെന്നെ പഠിപ്പിച്ചു. ജീവിതവും അതുപോലെയാണ്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉടനെ ലഭിക്കില്ല. ചിലപ്പോൾ തോൽവികളും നിരാശകളും വരും. പക്ഷെ വഴിമത്തി നിർത്താതെ വീണ്ടും ശ്രമിക്കുന്നവർക്കാണ് ഒരു ദിവസം വിജയം കൈവരുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 20, കൊല്ലവർഷം 1201, ഇടവം 6.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: Hey, hello, very good morning and welcome to Morning Mojo with me, RJ Sultana on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഓരോ പാട്ടുകൾ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണല്ലേ. ഒരു നല്ലൊരു ബുധനാഴ്ച ദിവസമാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മഴ പെയ്തിട്ട് ഒരു മങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണല്ലേ. രാവിലെ എണീക്കാനൊക്കെ ഭയങ്കരമായിട്ട് മടിയൊക്കെ തോന്നും, എന്നാലും എണീറ്റേ പറ്റുള്ളൂ. നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടതാണല്ലേ. അപ്പൊ എല്ലാവരും നമ്മുടെ രാവിലെ തന്നെ ഓരോ തിരക്കുകൾക്കിടയിലും ജോലിക്ക് പോകാനുള്ള തിരക്കിനിടയിലും വീട്ടിലെ ജോലികൾ തീർക്കുന്ന തിരക്കിനിടയിലും നമ്മുടെ ആശ്രയ എഫ് എം 90 ഓരോ ഇൻഫർമേഷനും കാര്യങ്ങളും കേൾക്കാനും പാട്ടുകൾ കേൾക്കാനായിട്ടും എന്തായാലും റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും ഞാനും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പാട്ടോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം നമുക്കിവിടെ മോർണിംഗ് മോജോയിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. Nadinuppum. നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 12 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പം എല്ലാവർക്കും അറിയാം, ഇന്ന് 20 ആയിട്ടുള്ള ഒരു നല്ലൊരു ബുധനാഴ്ച ദിവസമാണ്. ഈ 20 എന്ന് കേൾക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിനാണെങ്കിൽ ആഗോളതലത്തിലാണെങ്കിലും മോൾ ഇന്ത്യ തലത്തിലാണെങ്കിലും ഒരുപാട് സ്പെഷ്യാലിറ്റി ഏറിയ ഒരു ദിവസമാണ്. ഇപ്പോൾ പറയാനാണെങ്കിൽ വേൾഡ് ബി ഡേ ആണ്, അതുപോലെ തന്നെ വേൾഡ് മെട്രോളജി ഡേ ആണ്. അങ്ങനെ കുറേ പ്രത്യേകതകൾ ഇടുങ്ങിക്കേറുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണല്ലേ. അപ്പം ഈ വേൾഡ് ബി ഡേയെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ദിവസം എന്തിനാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ തേനീച്ചകളുടെ പങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഭയങ്കര വലുതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവയുടെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്താനാണ് എല്ലാ വർഷവും നമ്മൾ ഈ 20 ഈ ദിനം ആചരിക്കുന്നത്. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു വേൾഡ് ബി ഡേ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് ഇൻഫോർമേഷനും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതുപോലെ തന്നെ നല്ല കിട്ടിലും പാട്ടുകളും കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഇനി ആകാശവാണി വാർത്തകൾ.
1: കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നേരിടാൻ പ്രയത്നിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: वैश्विक तनाव और संघर्ष के इस दौर में भारत और नॉर्डिक देश साथ मिलकर एक रूल्स बेस्ड ग्लोबल ऑर्डर को बल देते रहेंगे और यूक्रेन हो या वेस्ट एशिया हम संघर्ष की शीघ्र समाप्ति और शांति के प्रयासों का समर्थन करते रहेंगे. हम इस बात पर सहमत है कि मल्टीलेटरल इंस्टीट्यूशंस का रिफॉर्म आवश्यक भी है और अर्जेंट भी है और टेररिज्म पर भी हमारा क्लियर और यूनाइटेड स्टैंड है.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവെ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ ഇറ്റലിയിലെ റോമിലെത്തി. ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റിലറയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 2025-2029 സംയുക്ത തന്ത്രപര പ്രവർത്തന പദ്ധതി അവലോകനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ. യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന റെയിൽ സംവിധാനങ്ങളെ പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഈ നേട്ടം. ഈ വർഷം മാർച്ച് വരെ 69,873 റൂട്ട് കിലോമീറ്ററിലധികം ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിൽ ഈ നാഴികക്കല്ല് കൈവരിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും പോലീസ് സൂപ്രണ്ടുമാരുമായും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. പശ്ചിമബംഗാളിൽ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഏപ്രിൽ 29-ന് ഫാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23-ന് ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിലും റൂബിയോ പങ്കെടുക്കും. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റിന് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്ടീവ് ഹോളോ ബോക്സാണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവു നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവു നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പതിനാറാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്നുള്ള എംഎൽഎ ജി സുധാകരൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 9:30 ഗവർണർക്ക് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. അതേസമയം മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: പുതിയ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കും. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. അതേസമയം മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എ ചന്ദ്രശേഖരൻ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിഷ്ണു ദാർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 7 ലക്നൌ പരാജയപ്പെട്ടത്. 221 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 7 ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പശ്ചിമബംഗാൾ സർക്കാരിന്റെ കീഴിലുള്ള സർവീസുകളിലും തസ്തികകളിലും സംവരണത്തിനായി 66 OBC വിഭാഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. നേരത്തെയുണ്ടായിരുന്ന OBC എയ്ക്കുള്ള 10% സംവരണവും OBC ബിക്കുള്ള 7% സംവരണവും റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16(4) പ്രകാരം സംസ്ഥാന പട്ടികയിൽ 2010 മുമ്പ് ഉൾപ്പെടുത്തിയിരുന്ന OBC പട്ടിക അതേപടി നിലനിൽക്കും. DGCA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരിശോധിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചു. February 2 എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനം അവസാന സർവീസ് നടത്തിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. പി ചൌധരി അധ്യക്ഷനായ സമിതി ചീഫ് സെക്രട്ടറി, DGP, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. ഇതുവരെ നടത്തിയ ചർച്ചകളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാവരും കൈക്കൊണ്ടതെന്ന് ശ്രീ പി ചൌധരി അറിയിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിലൂടെ മാത്രം 7 രൂപ ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവെടുപ്പ് ശാസ്ത്രത്തിന്റെ പങ്കിനെ എടുത്തുകാണിക്കുന്നതിനാണ് ദിനാചരണം. 1875 പാരീസിൽ വച്ച് മീറ്റർ കൺവെൻഷൻ ഒപ്പുവച്ചതിന്റെ വാർഷികത്തെ അനുസ്മരിക്കാനാണ് ലോക മെട്രോളജി ദിനം ആചരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16 കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. Man.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90.9. നാട്ടാർക്കൊപ്പം നമ്മൾ ഈയിടെയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂസുകളിൽ പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പട്ടി കടിച്ചു എന്നുള്ളൊരു കാര്യം, അല്ലേ? എന്നാൽ ഈ പട്ടി കടിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ചില പ്രഥമ ശുശ്രൂഷകളുണ്ട്. എന്തെല്ലാമാണെന്നൊന്ന് കേട്ടാലോ. ടാപ്പിലെ വെള്ളം മുറിവിലേക്ക് ചീറ്റുന്ന രീതിയിൽ വെച്ച് സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റോളം തുടർച്ചയായി തന്നെ കഴുകുക. ഇത് വൈറസിന്റെ പുറംപാളി നശിപ്പിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ മുറിവ് ഒരു കാരണവശാലും ബാൻഡേഡ് ഉപയോഗിച്ച് കെട്ടിവെക്കരുത്. മുറിവ് തുറന്ന് തന്നെ വെക്കുക. 5 മിനിറ്റിൽ കൂടുതൽ രക്തസ്രാവം തുടരുകയാണെങ്കിൽ മാത്രം വൃത്തിയുള്ള തുണി കൊണ്ട് അമർത്തി പിടിക്കുക. അതുപോലെ തന്നെ ചെറിയ മാന്തലോ പോറലോ ആണെങ്കിൽ പോലും അണുബാധ തടയാൻ ഡോക്ടറെ കണ്ട് വാക്സിനേഷൻ ഉറപ്പാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ പോലും നമുക്ക് ഒരുപാട് വലിയ പ്രശ്നത്തിലോട്ടൊന്നും പോകില്ല കേട്ടോ. അപ്പം ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും ഇൻഫോർമേഷനും നമുക്ക് കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. So keep on listening to Astria FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: மார்னிங் போஜோ.
1: Hey, hello, very good morning and welcome to Morning Mojo with me, RJ Sultana on Astraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആൻഡ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ 8 മണി സമയം എന്ന് വെച്ചാൽ നമ്മുടെ മോർണിംഗ് മോജോയിൽ എഡ്യൂക്കേഷൻ സെഗ്മെൻ്റ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുകളാണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ IHRD 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. IHRD 43 അപ്ലൈഡ് സയൻസ് കോളേജുകളിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ. പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത. BA BSc BCOM തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് പുറമെ BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയ ന്യൂജൻ കോഴ്സുകളുമുണ്ട്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 12ാം ക്ലാസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് 15% സീറ്റ് സംവരണവുമുണ്ട്. പട്ടികജാതി വർഗ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായ ഫീസ് ഇളവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ് admissions.ihrd.ac.in എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ ihrd.ac.in എന്ന വെബ്സൈറ്റോ സന്ദർശിക്കാം. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, admissions.ihrd.ac.in എന്ന വെബ്സൈറ്റോ ihrd.ac.in എന്ന വെബ്സൈറ്റോ വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കാനുണ്ട്. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90, Nadinopam. നാട്ടാർക്കൊപ്പം ആൻഡ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 13 മിനിറ്റാണ്. നമ്മുടെ മോർണിംഗ് മോജോയിൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബിക്കോസ് എഡ്യൂക്കേഷൻ സെഗ്മെന്റാണ് ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കേൾക്കാൻ പോകുന്നത്. ഫാർമസി ഹോമിയോ രണ്ടാം ഘട്ട അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനുള്ള രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കേട്ടോ. തിരുവനന്തപുരം കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഓപ്ഷനുകൾ പരിഗണിച്ച് ഉള്ള രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ആണ് പ്രസിദ്ധീകരിച്ചത്. അലോട്ട്മെന്റ് ലഭിച്ച് ഫീ ഒടുക്കിയവർ വെബ്സൈറ്റിൽ നിന്ന് പ്രിന്റ് എടുത്ത് അലോട്ട്മെന്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അതത് കോളേജുകളിൽ ഈ മാസം 26-നും 27-നും നേരിട്ട് ഹാജരായി പ്രവേശനം നേടണം കേട്ടോ. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. ദി വെബ്സൈറ്റ് ഈസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റോ 0471-2560-3 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റോ 0471-2560-3 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിക്ഷൻ സെഗ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിശ്വസം കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0-4-7-4-2-9-9-0-9-0-0-9-0-0-0. വിളിച്ച് മാത്രമല്ല മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ വാട്സപ്പിലൂടെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526-490-90-0-9-0-9-2-6-6-4-9-0-0. So keep on listening to Astria FM 90, Nadinopam, Nattarkopam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ.
2: സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
3: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning mojo.
1: Once again, we are back on Morning Mojo with me, RJ Sultana, on Astria FM 90. Nadinopam, Natarkopam and Studio Clock Lipol Samayam Krithi, Mittu Mani Kadinu, 30 Minute Arikanale. Ee Samayate Kurichu Alochichu Ente Manasilodu Sambhavam Vandirikkayanu Athinu Munnayi. Once again, oru welcome back parayukkayanu. Ippol nammude Morning Mojo ini 8:30 muthal 9 mani vare wishing segment aanu ketto. Appo ellarkkum wishing segmentilottu oru welcome cheythukondu thanne namukku samayathilottu track ilettu. തിരിച്ചു വരാമല്ലേ. ഈ സമയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത് ഈ സമയം കാരണമാണ്. ഒരിക്കലും നമുക്ക് സമയം ലഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ സമയം കൊടുക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധി വരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാര്യം. എന്നാൽ കൃത്യമായ രീതിയിൽ ഈ ടൈമിനെ നമ്മൾ അലൈൻ ചെയ്യാൻ പഠിച്ചാൽ പാതിയോളം പ്രശ്നങ്ങൾ നമുക്ക് അവിടെ സോൾവ് ചെയ്യാനേ ഉള്ളത് അല്ലേ. അപ്പോൾ ഈ സമയത്തെ കറക്റ്റായിട്ട് സോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ തന്നെ എസ്കേപ്പ് ആവാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നായി നമുക്ക് മറ്റൊരു വിഷസ് കൂടി നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നത്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസം തുടങ്ങുക. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. അപ്പോൾ സുലൈ ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർ നമ്മളെ എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ നമ്മുടെ ലൈഫ് അങ്ങനെ ടെൻഷൻ അടിച്ചങ്ങ് പോവുകയുള്ളൂ. അത് സെയിം ടൈം തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നത് എന്ന് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ പാതിയോളം പ്രശ്നങ്ങൾ അവിടെ തന്നെ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് വിശ്വസം കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കിട്ട് എന്തെങ്കിലും വിശ്വസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കാം ടു ദി നമ്പർ 0474291900 0474291900. വിളിച്ചു മാത്രമല്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ് ടു ദി നമ്പർ 9526490905269609. So keep on listening to Astria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം +1 വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90.9. നാട്ടാർക്കൊപ്പം ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 42 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ വിഷിംഗ് സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വിഷസും കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിനു ചേട്ടനാണ്. ആസ്ട്രേലിയയിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം. തേടി വരാൻ ആരുമില്ലാത്തവരുടെ ജീവിതമാണ് മനോഹരം. കാരണം എല്ലാവരും ഉണ്ടായിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും വരാത്തവരെ ഓർത്ത് ദുഃഖിക്കുന്നതിലും നല്ലതല്ലേ ആരെയും പ്രതീക്ഷിക്കാതെ ജീവിക്കുന്നത്. ബിനുചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആരെങ്കിലും ഉണ്ട് എന്ന് നമുക്കൊരു മനസ്സിലൊരു ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമുക്കൊരുപാട് പ്രതീക്ഷകളായിരിക്കും. എന്നാൽ ഈ പ്രതീക്ഷകൾ പോലെ സംഭവിക്കാതിരിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമവും ആയിരിക്കും. അത്രയും നല്ലത് തേടി വരാൻ ആരും ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണല്ലേ. അപ്പം ഇങ്ങനെ നല്ലൊരു കോട്ട അയച്ച ബിനുചേട്ടന് നല്ലൊരു ബുധനാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന തങ്കമണി ചേച്ചിയാണ് കേട്ടോ. നമസ്കാരം ആശ്രയ ആൻ സുൽത്താന, ഏവർക്കും സുഖമല്ലേ. സ്നേഹമായി തണലായി നല്ല സൗഹൃദങ്ങൾ എന്നും കൂടി ഉണ്ടാക്കട്ടെ. ഹാപ്പി ബുധനാഴ്ച എന്ന് പറഞ്ഞാണ് തങ്കമണി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇങ്ങനൊരു വിഷസ് അറിയിച്ച് തങ്കമണി ചേച്ചിക്കും നല്ലൊരു ബുധനാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെയും മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522649090 9562649090 സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Fashionum trendum ini swapnamalla. Ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarikkira. Bhavana, a complete fashion destination.
0: Ini arivum aashayangalum vaichariyam. Ashraya Madrunadu maasikayude varikaragan ningalkkum suvarna avasaram.
1: Nammude sargathmaka srushtikal Madrunadilude naadariyatte. Madrunadu Jeevakarunya Maasika. Vaikkuka, varikaravuka. Kooduthal vivarangalkku 9447789863 enna numberilekku bandhappedam. Ningalude business ini naadariyatte. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് മോജോ വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, 52 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ് വിഷൻ സെഗ്മെന്റിൽ ഒരു വിഷസ് അറിയിക്കാനായി. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നേ? ഓക്കെ, സുധർമ്മ ചേച്ചി, എന്തോ ഉണ്ട് വിശേഷം? നല്ല മഴയാണ്, രാവിലെ തന്നെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് എഫ് എമ്മിലെ ഓരോ പാട്ടുകളും കേട്ടോണ്ടിരിക്കുകയാണല്ലേ. അതെ അല്ലേ. അപ്പൊ ഇന്ന് ആർക്കെങ്കിലും വേണ്ടി, ആർക്കാണ് വേണ്ടിട്ടാണ് വിശേഷം അറിയിക്കാനുള്ളത്?
1: അനിയത്തിയുടെ മോള് ആഫ്രിക്ക, ആർക്കാ എം
0: എസ്? കേട്ടില്ല.
1: അനിയത്തി, എന്റെ അനിയത്തിയുടെ മകൾ ആഫ്രിക്ക്,
0: ആർച്ചയ്ക്ക് വേണ്ടിട്ടാണ്. ആർച്ചയ്ക്ക് നല്ലൊരു ദിവസം നേരാനാണല്ലേ. ഓക്കെ, ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് അങ്ങ് ബർത്ത്ഡേ അങ്ങ് നേരാന്ന് കരുതി. ബിലേറ്റഡ് ആയിട്ടല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: രാവിലെ
0: ചായ കുടിച്ചതേ ഉള്ളല്ലേ. അപ്പൊ നല്ലൊരു ബുധനാഴ്ച ദിവസം ആശംസിക്കാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചത് സുധർമ്മ ചേച്ചിയാണ്. സുധർമ്മ ചേച്ചിയുടെ അനിയത്തിയുടെ മകളായിട്ടുള്ള ആർദ്രയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നലെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നമ്മുടെ ആസ്ട്രിയ എഫ് എം 90 പേരിലും എൻ്റെ പേരിലും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. തകർപ്പൻ ഡാൻസ് കൊണ്ടും മാസ് ഡയലോഗുകൾ കൊണ്ടും വെള്ളിത്തിരിയിൽ വിസ്മയം തീർക്കുന്ന മാൻ ഓഫ് മാസസ്, നമ്മുടെ പ്രിയപ്പെട്ട ജൂനിയർ എൻ ടി ആറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് അഭിയൽ ചേട്ടനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യമാണ്, ഒരുപാട് പാട്ടുകൾ കൊണ്ടും ഡാൻസുകൾ കൊണ്ടും മാത്രം റീസെന്റ് ഇറങ്ങിയൊരു മൂവിയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയി നമ്മുടെ മലയാളികളുടെ ആണെങ്കിലും ലോകമെമ്പാടുമുള്ള ഓരോ മനുഷ്യരുടെയും ജനപ്രീതി നേടിയ ഒരു മഹാമനുഷ്യനാണ് അല്ലേ എൻ ടി ആർ. എൻ ടി ആറിന് നല്ലൊരു ബർത്ത്ഡേ വിഷസ് നമ്മുടെ ആസ്ട്രിയ എഫ് എം 90 പേരിലും അറിയിക്കുകയാണ്. ഇങ്ങനെ വിഷസ് അറിയിച്ച ആപിയൽ ചേട്ടനും ഇപ്പോൾ വിളിച്ച സുധർമ്മ ചേച്ചിക്കും നല്ലൊരു ബുധനാഴ്ച ദിവസം ആശംസിക്കുകയാണ്. ഇനിയും ഒരുപാട് പാട്ടുകൾ കേട്ട് അറിയുവാനുണ്ട്, പാട്ടുകൾ കേൾക്കാനുണ്ട്, ഇൻഫോർമേഷൻ കേട്ടറിയുവാനുണ്ട് നമ്മുടെ ആസ്ട്രിയ എഫ് എം 90. അതിന് മുന്നായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Bojo.
1: Hey, hello, very good morning. Welcome to Morning Mojo with me, RJ Sultana, on Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കാണ് അല്ലേ. നമ്മുടെ വിഷിംഗ് സെഗ്മെന്റ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അതിന് മുന്നായി നമുക്ക് മറ്റു 2 മെസ്സേജസ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ അയച്ചിരിക്കുന്നത് അനകയാണ് കേട്ടോ. അനക അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗുഡ് മോർണിംഗ്, ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ്. കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ അനക്ക പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇനി ഓർമ്മകൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുമായിരുന്നു നമ്മൾ ആ വ്യക്തിയെ, അല്ലെങ്കിൽ ആ ഓർമ്മകളെ അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്ന്. അപ്പം ഇങ്ങനെ നല്ലൊരു വിഷസ് അറിയിച്ച് നമ്മുടെ അനക്കയ്ക്ക് നല്ലൊരു ബുധനാഴ്ച ദിനം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ് കേട്ടോ, എടുകോണിൽ നിന്നും. ഗുഡ് മോർണിംഗ്. പുഞ്ചിരിയും മൗനവും രണ്ടും വളരെ ശക്തമായിട്ടുള്ള ഉപകരണങ്ങളാണ്. ഒരു പുഞ്ചിരി പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും, നിശബ്ദത പല പ്രശ്നങ്ങളും ഒഴിവാക്കും. കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മൾ വിഷമിച്ചിരിക്കുകയാണല്ലേ, നമ്മുടെ മൈൻഡ് നമ്മൾ മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ പോലും ഒന്ന് ചിരിച്ചാൽ ഒരുപക്ഷെ അത് നമുക്ക് വളരെ സമാധാനം തരുന്ന ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെ ചിരിയായിരിക്കും മറ്റുള്ളവരുടെ ഒരു സന്തോഷത്തിൻ്റെ അന്നത്തെ ദിവസം കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിന് വളരെയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം പോലും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷയം സെഗ്മെൻറ്റ് ഇതോടുകൂടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinopam. നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. 13 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് വോച്ചിലൂടെ നമ്മളെ അടുത്തതായി കേൾക്കാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ. യോഗ പരിശീലനവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. യോഗ പരിശീലക നിയമനവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് കേൾക്കാൻ പോകുന്നത്. വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 14 ഡിവിഷനുകളിലും വയോജനങ്ങൾക്ക് യോഗ പരിശീലനം നടത്തുന്നുണ്ട് കേട്ടോ. പദ്ധതിയിലേക്ക് പരിശീലകരെ നിയമിക്കുന്നുമുണ്ട്. അഭിമുഖം ഈ മാസം 25 10 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് കേട്ടോ. BNYS ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്കും യോഗ അസോസിയേഷൻ അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ളവർക്കും ഈ മാസം 25 10 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിന് പങ്കെടുക്കാം. അപ്പോൾ ഡേറ്റ് മറക്കേണ്ട, ഈ മാസം 25 10 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുൻപായി ഒരു നൈസ് ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: குழப்பம்.
1: புத்தன் பாடநெறிகள், வைஃபை கனெக்டட் டிஜிட்டல் கிளாஸ் முறைகள், அந்தாராஷ்டிர நிலவாரமுள்ள இங்கிலீஷ் ஸ்பீக்கிங் கேம்பஸ் தொடங்கிய பிரத்யேகதகளுள்ள கொல்லம் ஜில்லையிலെ ஏக ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: സന്തോഷ വാർത്ത ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astrea FM 90, Nadinopam, Natargopam. Studio clock ilippol samayam krithiyam 9 mani kazhinju 24 minute aayirikkanalle. Nammal next aayittu Flora Arts Expo-yumayi bandhappetta oru update aanu kelkkan povunnathu. വളാഞ്ചേരി ഫ്ലോറ ആൻഡാസിയ മ്യൂസിയം പാർക്കിൽ ഫ്ലോറ ആർട്സ് എക്സ്പോ സീസൺ 1 തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. വ്യാഴാഴ്ച വരെ നടക്കുന്ന എക്സ്പോയിൽ ചിത്രകലാ കൂട്ടായ്മയായ ഗണപതിയുടെ സഹകരണത്തോടെ ചിത്രപ്രദർശനം നടക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വിദ്യാർത്ഥികൾക്കായിട്ട് ചിത്രരചനാ മത്സരവുമുണ്ട്. 6-4 സ്ഥാനക്കാർക്ക് യഥാക്രമം 10,000, 8,000, 5,000, 3,000 എന്നീ രൂപയും തുടർന്നുള്ള 10 പേർക്ക് 2,000 രൂപ വീതവും സമ്മാനവും നൽകും. അപ്പൊ എല്ലാരും മറക്കരുത്, ഫ്ലോറ ആർട്സ് എക്സ്പോ ആണ് കേട്ടോ, അത് നമ്മുടെ വളാഞ്ചേരിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി അവരെ കോൺടാക്ട് ചെയ്യാം. ടു ദി നമ്പർ 9745239002. അപ്പൊ നമ്പർ ഒന്നുകൂടി പറയുകയാണ്, 9745239002 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളും കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റ്സും അറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സൊ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ട.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 35 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം നമ്മൾ ഈ നെക്സ്റ്റ് കേൾക്കാൻ പോകുന്നത് ആധാറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. ആധാർ ഒരു വർഷം കൂടി സൗജന്യമായി പുതുക്കാം കേട്ടോ. ആധാർ അനുബന്ധന രേഖകൾ UIDAI പോർട്ടൽ വഴി സൗജന്യമായി പുതുക്കാനുള്ള സമയം ഒരു വർഷം കൂടി നീട്ടിയിരിക്കുകയാണ്. അടുത്ത മാസം അവസാനിക്കാനിരുന്ന കാലാവധിയാണ് 2027 June 14 വരെ നീട്ടിയിരിക്കുന്നത്. ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാനുള്ള 25 രൂപ എന്ന നിരക്കാണ് ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാൽ അക്ഷയ സെന്ററുകൾ അടക്കമുള്ള ആധാർ കേന്ദ്രങ്ങൾ പോയി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ചാർജ് 50 രൂപയായി തുടരും കേട്ടോ. അപ്പോൾ myaadhar.uidai.gov.in എന്ന വെബ്സൈറ്റിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ വഴി രേഖകൾ പുതുക്കാം. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, myaadhar.uidai.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ വഴി രേഖകൾ പുതുക്കാനുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
0: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Astraya FM 90, Nadinopam, Natarkopam. Studio clock lipol samayam krithiya 9 mani kazhinju 51 minute aayirikkanalle. Appo enikku 4 minute Morning Mojo wind up cheythu tata bye bye paranju pokkunda samayam aayirikkana. Ennal adinu munnayi mattoru update koodi share cheyyanundu. Kalavasthayumayi bandhappetta oru update aanu. Next kelkan pogunnathu samsthanathu innum naalayum ottappetta pradeshangalil idiminnalodu koodiya മഴയ്ക്കും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് കേട്ടോ. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആയിരിക്കും. ഇന്ന് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനവും പാടില്ല എന്ന് പ്രത്യേക അറിയിപ്പ് വന്നിട്ടുണ്ട്.

0: യാത്രയായ ഫുൾ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ റേഡിയോ വണ്ടി സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ലവരെ ജനങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി ജനങ്ങളുടെ അടുത്തെത്തി സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന നിങ്ങളുടെ സ്വന്തം ആസ്ട്രാ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലാണ്. അപ്പോൾ ഇന്നും റേഡിയോ വണ്ടിയിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ വണ്ടി ഓൺ ആസ്ട്രാ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746564400.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് ജയശങ്കർ എന്നാണ്.
0: ജയശങ്കർ, ജയേട്ടാ ഞാൻ വിളിച്ചോട്ടെ.
1: ഓക്കെ
0: ഓക്കെ ജയേട്ടാ, അപ്പൊ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് അടുത്തല്ല, താഴത്തുകുളക്കടാന്ന് പറയും.
0: ഓക്കെ ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി. അനിയത്തിക്ക് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. അപ്പൊ എല്ലാരും വീട്ടിലാണ്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകണം.
1: ഹാപ്പി ആയിട്ട് പോകണം.
0: ഓക്കെ ചേട്ടൻ എന്താ ചെയ്യുന്നത്? അപ്പൊ
1: ഞാൻ ആർട്ടിസ്റ്റ് ആണ്, മെയിൻ ആയിട്ട് പെയിന്റിങ്സ് ആണ്. ഇപ്പം ഫോട്ടോഗ്രാഫി ഇഷ്ടം, അങ്ങനെ വെച്ചിട്ട് ഫോട്ടോഗ്രാഫിയുടെ ചെയ്യുന്നുണ്ട്. ഡാൻസ് ഫോട്ടോഗ്രാഫി ഫോക്കസ് മെയിൻ ആയിട്ടും പെയിന്റിംഗ് ആണ്.
0: മെയിൻ ആയിട്ടും പെയിന്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ആർട്ടിസ്റ്റ് രംഗത്ത് കടന്നു വരാൻ തീരുമാനിച്ചത്?
1: ആർട്ടിസ്റ്റ് എന്താണ്, ഇഷ്ടം കൂടുതലാണ്. വേറെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നമ്മൾ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തത് പെയിന്റിംഗ് ഡ്രോയിങ് ആർട്ട് ഫീൽഡ് തന്നെയാണ്.
0: ശരി ശരി, ഇപ്പൊ എങ്ങനെ പോകുന്നത്? വർക്കൊക്കെ എങ്ങനെയുണ്ട്?
1: വർക്ക് എന്താണ്, നമ്മൾക്ക് കോവിഡ് ടൈം കഴിഞ്ഞപ്പം എല്ലാവർക്കും ഡള്ളായിരുന്നു. പിന്നെ ഇപ്പൊ തിരിച്ചു കയറി വരികയാണ്. അതിന്റെ ആ സമയത്തിന് മുന്നേ നല്ല രീതിയിൽ പോർട്രൈറ്റ്സും ഇഷ്ടംപോലെ നല്ല രീതിയിൽ കയറി തന്നെ. അപ്പോഴാണ് എല്ലാവരും വീട്ടിൽ ഒതുങ്ങി. പിന്നെ നമ്മള് പെയിന്റിങ്സ് പേഴ്സണൽ പെയിന്റിങ്സിലോട്ട് മാറി. അതായത് നമ്മുടെ രാജാരവിവർമ്മ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറെ പെയിന്റിങ്സ്, അപ്പൊ നമ്മുടെ തന്നെ സൃഷ്ടികൾ അങ്ങനെ ചെയ്ത് കുറെ എണ്ണം ചെയ്ത്. ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ ഫോട്ടോഗ്രാഫി ഡാൻസിന്റെ പറഞ്ഞത് അതിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോയും നമ്മൾ വരയ്ക്കാൻ എടുക്കും, അതാണ് ചെയ്യുന്നത്.
0: ഓക്കെ, അപ്പം രവിവർമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ഒരു ചിത്രം ഏതാണ്?
1: നമ്മുടെ എന്താണ് ദമയന്തി, ആ രീതിയിലും അദ്ദേഹത്തിന്റെ എല്ലാ ഫാൻ ബോയ് ആ രീതിയിലാണ്. അപ്പൊ എല്ലാം ഇഷ്ടമാണ്.
0: തീർച്ചയായിട്ടും രവിവർമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു പാഠപുസ്തകമാണല്ലേ. ശരി, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരങ്ങിലെത്തി നമ്മുടെ ആർട്ടിസ്റ്റായ ജയേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90.9-ഉപ്പും നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ആർട്ടിസ്റ്റായ ജയേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ,
1: ഈ ഒരു ആർട്ടിസ്റ്റിനൊക്കെ പറയുമ്പോഴേ ഇപ്പൊ നമ്മൾ നാട്ടിൽ നോക്കുവാണെങ്കിൽ ഇപ്പം വരയ്ക്കുന്ന ഒരുപാട് കഴിവുള്ള കുട്ടികളാണോ അല്ലേ, പലപ്പോഴും ഇവർക്ക് ഒരു സ്ഥിരവരുമാനമുള്ള ജോബാണോ എന്ന് നോക്കി പേരൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ലെന്ന് മേ ബി പറഞ്ഞേക്കും. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് പറയുകയാണെ, അപ്പം ഈ ഒരു പേരൻസിന്റെ സപ്പോർട്ട് ഇല്ലായ്മ എങ്ങനെ നോക്കിക്കാണുന്നത് ചേട്ടൻ?
2: ഇത് തീർച്ചയായിട്ടും പേരൻസ് എന്നല്ല, നമ്മുടെ കൂടെ ഇപ്പം എന്താണ് മാരീഡ് ആണെങ്കിൽ കൂടെ ഉള്ള ആളെ വ്യക്തിയാണെങ്കിലും നല്ലൊരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ നമ്മള് എന്താണ് ഒരു ഇൻകം ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരും. ഇപ്പൊ നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന ഏതെങ്കിലും വരുമാനത്തെ അത് പെട്ടെന്ന് കട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഡ്രോയിങ്ങിന്റെ ഇൻകേസ് എന്താണ് കൈ വെച്ച വരയ്ക്കുന്നത്, അപ്പൊ കൈ കൊണ്ടു കഴിഞ്ഞാൽ തീർന്നു. അപ്പം അതേപോലെ അങ്ങനൊക്കെ വരുമ്പോ നമ്മള് സ്റ്റഡി ആയിട്ട് പോയേ ഒക്കത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ
1: തീർച്ചയായിട്ടും. അപ്പൊ ഒരു സപ്പോർട്ടീവ് പാർട്ണറിന്റെ ആവശ്യം ഇതിൽ അത്യാവശ്യമാണ്, അതില്ലെങ്കിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും അല്ലേ?
2: തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ കാര്യത്തിൽ തന്നെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ചില 2-3 മാസം ഇൻകം ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്നും കൂടെ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം വീടിന്റെ റെന്റ് അങ്ങനെയുള്ളൊക്കെ കുഴപ്പമില്ല. അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ എവിടെങ്കിലും എനിക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ വേറെ പ്രൊഫഷൻ ചെയ്തുകൊണ്ട് പേഴ്സണൽ ആയിട്ട് വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകളും കൂടുതൽ. ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് നിൽക്കുന്നവർക്ക് ഈ രീതിയിലുള്ള സ്ട്രഗിൾ ഉണ്ട്. എറണാകുളത്ത് ഇപ്പം ഫിലിം ഫീൽഡ് വർക്കുന്നതിനാണെങ്കിൽ പോലും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഓരോ കലാകാരന്മാരെ ഇങ്ങനെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സമൂഹത്തിന് മുന്നിലേക്ക് വരാൻ വേണ്ടി അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക അല്ലേ?
2: ഹെൽപ്പ് തീർച്ചയായിട്ടും. ഇപ്പം ഒരാർട്ടിസ്റ്റിന് വേറെ ആർട്ടിസ്റ്റിന്, അതേപോലെ ഏത് ഫീൽഡാണെങ്കിലും ആ ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർക്ക് മറ്റുള്ളവരുടെ സ്ട്രഗിൾ മനസ്സിലാവും. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നോക്കും. അല്ലാത്തൊരു വ്യക്തികൾ മാക്സിമം മറ്റുള്ള വ്യക്തികളെ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കലാരംഗത്ത് ഇനിയും ഒരുപാട് ഒരുപാട് സംഭാവനകൾ നൽകാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം, ജീവിതത്തിൽ ഇതിനെങ്കിലും മനോഹരമായിട്ട് പോട്ടെ.
2: സന്തോഷം, ഒരുപാട് സന്തോഷം.
1: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെടുന്നത് ആർട്ടിസ്റ്റായ ജയശങ്കറിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90.9-ഉപ്പും നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: വിശാഖ്.
0: വിശാഖ്, വിശാഖ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: അല്ല, ഇവിടെ നിന്ന് കുറച്ച് ദൂരമാണ്.
0: കുറച്ച് ദൂരം എവിടെയാ?
1: ട്രിവാൻഡ്രം.
0: ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഓക്കെ, തലസ്ഥാന നഗരം എന്ന് വരികയാണ്. അപ്പൊ എവിടെയാ തിരുവനന്തപുരത്ത്?
1: കോവളത്തിനടുത്താണ്.
0: കോവളത്തിനടുത്താണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അമ്മയും വൈഫും മോളും തന്നെയാണ്.
0: എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു.
1: ഹാപ്പിയാണ്, ഹാപ്പിയാണ്.
0: ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഇപ്പോ ഞാൻ സെയിൽസ് ആണ്.
0: ഒരു ഒട്ടും സ്ട്രെസ് ഒന്നും ഇല്ലാത്തൊരു ഫീൽഡ് ആണല്ലോ.
1: വലിയ കുഴപ്പമില്ല,
0: നിലവിൽ കുഴപ്പമില്ല.
1: അതെ.
0: ഓക്കെ, ശരി. അപ്പോഴേ തിരുവനന്തപുരത്തിനെ കുറിച്ച് പ്രത്യേകത പറഞ്ഞു കേക്കട്ടെ.
1: പ്രത്യേകത എന്ന് പറയാൻ എന്താ, അവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല എന്നാണ് എന്റെ ഒരു. ബീച്ച് ഉണ്ട്, പിന്നെ ഹിൽ സ്റ്റേഷൻ എന്ന് പറയാനുണ്ട്, വാട്ടർഫോൾസ് ആണെങ്കിൽ അതുണ്ട്, കൊള്ളാം, നേച്ചർ ബെറ്റർ ആണ്, പിന്നെ ടെമ്പിൾസ് ആണെങ്കിലും ഓക്കെ. എല്ലാം
0: വെറുതെ അല്ല നമ്മുടെ തലസ്ഥാന നഗരിയാക്കിയതല്ലേ?
1: അതെ.
0: ശരി ശരി. അപ്പൊ കോവളത്തിന് എവിടെയാ?
1: കോവളത്തടുത്ത് തന്നെയാണ്, ബീച്ചിനടുത്ത് തന്നെയാണ്, ഒരു 3-4 kilometers ഉള്ളിലാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ നമ്മുടെ കൊല്ലം എങ്ങനെയുണ്ട്?
1: കൊല്ലം കുഴപ്പമില്ല, നല്ലതാണ്.
0: അയൽക്കാരല്ലേ?
1: തീർച്ചയായും തീർച്ചയായും. കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് പട്ടതാനത്തൊക്കെ.
0: ഓക്കെ, നമ്മൾ ഈ ഇൻസ്റ്റാ സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോഴേ ഈ കൊല്ലംകാരെ പറ്റി ഒരുപാട് പേര് ഈ നെഗറ്റീവ്സ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണോ അത്? അതിനെ എങ്ങനെ ചേട്ടൻ നോക്കി കാണുന്നേ?
1: അതിപ്പോ എല്ലായിടത്തും പോസിറ്റീവും നെഗറ്റീവും ഉള്ളതുപോലെ പൊട്ടുവാൻഡ്രോ എടുത്താലും അവിടെ ഉണ്ടാവും. ഏത് ജില്ല എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ, വലിയ കാര്യമില്ല.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നെഗറ്റീവ് പറയാൻ നോക്കുവാണെങ്കിൽ ഇപ്പം എല്ലായിടത്തും അതിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പിന്നെ ചില നെഗറ്റീവ്സിനെ എക്സാജറേറ്റ് ചെയ്തൊക്കെ ചില മീഡിയസ് ഒക്കെ കാണിക്കുന്നുള്ളല്ലേ?
1: അത് അവരുടെ രീതി, അത്രേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ചേട്ടാ സന്തോഷമായിട്ട് ലൈഫ് ഒക്കെ പോട്ടെ, ഇന്ന് പരിചയപ്പെട്ടത്. ഹാപ്പി, സന്തോഷം കേട്ടോ.
1: താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് കോവളം സ്വദേശിയായ വിശാഖ ഏട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് on Astraya FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് സാജു വർഗീസ്.
0: സാജു വർഗീസ്, ഓക്കെ. സാജു ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് പത്തനാപുരമാണ്.
0: പത്തനാപുരം സ്വദേശിയാണ്. ശരി, അപ്പൊ ഇവിടെ അമ്പലത്തിൽ വന്നതാണോ?
1: അതെ, ഇവിടെ വർക്ക് ഉണ്ടായിരുന്നു, പോന്നപ്പോ അമ്പലത്തിൽ വന്നെ.
0: ഓക്കെ, വർക്ക് ഉണ്ടായിരുന്ന, അപ്പൊ അമ്പലത്തിൽ കയറാതെ പോകുന്ന മോശമായതുകൊണ്ട് അമ്പലത്തിൽ കയറിയിട്ട് പോകണം അല്ലേ?
1: അതെ. ഉണ്ണിയപ്പം വാങ്ങിക്കാം.
0: ഉണ്ണിയപ്പം ഫാനാണോ?
1: അതെ.
0: ഓക്കെ, ശരി. അപ്പോഴേ വീട്ടിലാറിയുണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, സഹോദരി,
0: എല്ലാരും ഹാപ്പിയാണ്.
1: എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും.
0: ചേട്ടൻ അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്.
0: സി എ കാരനാണ്. ഓക്കെ, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: പ്രാക്ടീസ് ചെയ്യാൻ, കുഴപ്പമില്ല. ഡ്യൂ ഡേറ്റ് ഒക്കെ ആയി വരുന്നു, തിരക്കായി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ തിരക്കില്ലാത്ത സമയമാണ്.
0: അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന വലിയ മേഖലയിൽ, അക്കൗണ്ടിംഗ് ഫീൽഡ് എന്നില്ല, ജോലി എന്തുകൊണ്ട് ചൂസ് ചെയ്തത്?
1: ഒരു കോർപ്പറേറ്റ് ജോബിലുപരി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ഒന്നുള്ളത് മെഡിക്കൽ പ്രൊഫഷൻ ആണ്, പിന്നെ ഉള്ളത് അക്കൗണ്ടിംഗ് ആണ്. അതുകൊണ്ടാണ് അക്കൗണ്ടൻസി തിരഞ്ഞെടുത്തത്, അതുകൊണ്ടാണ് സി എ.
0: ഓക്കെ, അപ്പോ ഈ നമ്മൾ ഈ കൊമേഴ്സ് ഫീൽഡ് ഒക്കെ ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ, അവർക്ക് ഒരുപക്ഷെ വലിയൊരു ആഗ്രഹമായിരിക്കും, ഒരു സി എ കാരനാകണം എന്നൊക്കെ ഒരു വലിയ ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷെ പലപ്പോഴും ഈ പാരന്റ്സ് ഒക്കെ പറയാറുണ്ട് നല്ല ടഫാണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അച്ചീവ് ചെയ്തെടുക്കാൻ. സോ അവരോട് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താ?
1: കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഡിഫിക്കൽട്ട് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷേ അത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നുണ്ടെന്നുണ്ടല്ലോ, ഉറപ്പായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് സി എ. അങ്ങനെ
0: തീർച്ചയായിട്ടും. ഇപ്പൊ സി എ മേഖല മാത്രമല്ല, മറ്റേത് മേഖലയിലും നമ്മൾ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാല്ലേ?
1: അതെ, അതുണ്ടായിരിക്കണം. ഏത് മേഖലയിലും ജീവിതത്തിൽ എന്തായാലും നമ്മൾ ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം. ഹാർഡ് വർക്ക് ഇല്ലാന്നുണ്ടെങ്കിലും അതിന്റെ ഫലം നമുക്ക് തന്നെ കിട്ടും. ഹാർഡ് വർക്കിംഗ് ആണെങ്കിലും അതിന്റെ ഫലം നമുക്ക് തന്നെ കിട്ടും.
0: തീർച്ചയായിട്ടും ലൈഫ് സക്സസ് ആവാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ഹാർഡ് വർക്ക് എന്ന ഒരു കീ ഫാക്ടറാണ്. സോ എന്തായാലും ആ ഒരു കീ ഫാക്ടർ മുന്നേ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് നിങ്ങളെ തേടിയെത്തും കേട്ടോ. സോ എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി സി എ കാരനായ സാജു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ ആരെങ്കിലും പോകേണ്ട, കേട്ടുകൊണ്ടേ ഇരുന്നോളൂ റേഡിയോ 1T with me RJ ശ്രീശാന്ത് on Astraya FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി സി എ കാരനായ സാജു ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, നമ്മളെല്ലാവരും ഈ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കണം എന്നൊരു വലിയ ലക്ഷ്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ ഹാർഡ് വർക്ക് അല്ലാതെ ചേട്ടൻ കൊടുക്കുന്ന മറ്റൊരു പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും?
1: അതായത് ആ ഒരു പ്രോസസ്, അത് എൻജോയ് ചെയ്യുക. അത് എന്താണെന്നുണ്ടെങ്കിലും ഹാർഡ് ആക്കിയാണ് കാര്യങ്ങൾ, പക്ഷെ എന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരിക്കലും നമ്മൾ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ ബോറായിട്ട് തോന്നും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ജീവിതം ഒന്നേ ഉള്ളൂ, സോ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമ്മൾ എന്ത് എൻജോയ് ചെയ്ത് പോവാ, ഒറ്റ ലൈഫ് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കല്ലേ.
1: അതെ,
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ, ഇതുപോലെ പരിചയപ്പെടുന്നതിൽ സന്തോഷം. അപ്പൊ അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, കുട്ടികൾ ഇപ്പൊ ഈ ഒരു കൊമേഴ്സ് ഫീൽഡ് ചൂസ് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് പറയുമോ?
1: ആ, സി എ മാത്രമല്ല, ഇഷ്ടംപോലെ കോഴ്സസ് ഇന്ന് കുറച്ചുകൂടെ അവൈലബിൾ ആണ്. ഓവർസീസിലായാലും സി എ ഉണ്ട്, എ സി സി ഉണ്ട്, സി എം എ ഉണ്ട്, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഒരു കോഴ്സിൽ ഇപ്പൊ നമുക്ക് വിജയം കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു പോരായ്മയായിട്ട് കരുതണ്ട, മറ്റുള്ള കോഴ്സുകളും ഉണ്ട്, അതും തിരഞ്ഞെടുക്കാവുന്ന.
0: കാരണം ഇപ്പൊ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്ലസ് വൺ ആയ ഒരു സമയമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചോട്ടോ. ശരി, അപ്പൊ എന്തായാലും സന്തോഷം ഒരിക്കൽ കൂടി പരിചയപ്പെട്ടതിൽ. അപ്പൊ അടിപൊളി പോട്ടെ ലൈഫൊക്കെ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെട്ടത് സി എ കാരനായ സാജു വർഗീസിനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ.
1: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
1: ആയിരം പറ മുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വി ആർ ബാക്ക് ഓൺ റേഡിയോ വേണ്ടി കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ചിന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി എന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ചു പേരോട് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. ഇപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ വേണ്ടിയിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടി യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും എന്തേ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ട് കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490090 9526690090. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം ശ്രീശാന്ത.
0: നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇത് പറഞ്ഞാലേ
0: ചിരിയാണല്ലോ ആദ്യം അങ്ങ്. എന്ത് പറ്റി ഇത്ര ചിരിക്കാനെന്ന്? സന്തോഷമാണല്ലോ
1: ചോദിക്കുന്ന കേട്ടാ. പേര് പറഞ്ഞാലേ പറ്റുമെന്ന്.
0: ശരി ശരി, ഓക്കെ. അപ്പഴേ എന്താണ് പരിപാടി ഇന്ന്?
1: ഓ, എന്താ പരിപാടി?
0: ഇണങ്ങി ഇരിക്കാണ്.
1: ഇണങ്ങി ഇരിക്കുന്നു.
0: ഓക്കെ, അപ്പം പിന്നെ മഴയൊക്കെ ഉണ്ടോ?
1: ആ, ഇപ്പൊ ഇച്ചിരി വെയിലുണ്ട്. മഴയായിരുന്നു.
0: മഴയായിരുന്നു.
1: ആ, നല്ല രാത്രി.
0: ഓക്കെ, ചൂടിനൊന്ന് ശമിപ്പിക്കാൻ മഴ പെയ്ത് നമുക്ക് നല്ലതല്ലേ?
1: ആ, കുഴപ്പമില്ല.
0: ശരി, അപ്പൊ പിന്നെ ഇത് പാട്ടാ കേൾക്കേണ്ടത്? ശ്രീശാന്തനും
1: അപ്പൊ നമുക്ക് മുഖത്തേട്ടാ സുമുദ്ര വിളിക്കുന്നു എന്ന സിനിമയ്ക്കകത്ത് ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ട്.
0: ആഹാ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. രണ്ടുപേര് പാടുവോ?
1: ഓ, വേണ്ട,
0: പാടുന്നില്ല. പാടി വെറുതെ ബുദ്ധിമുട്ടിയുന്നില്ല അല്ലേ?
1: ഇല്ല,
0: ഞാൻ ചേച്ചി പറഞ്ഞ് കേട്ടോ, ഇതിലെ കൂടെ പോകുന്ന പട്ടികൾ ഓടി പോകുന്നല്ലേ. ശരി ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ആ പാട്ട് കേൾക്കണോ അല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ?
1: അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശ്രീശാന്തിനും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും.
0: ഓ, അടിപൊളി. ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്.
1: ഓക്കെ,
0: പറയാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ.
1: ഓക്കെ,
0: അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന സിനിമയ്ക്ക് വേണ്ടി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പിച്ച സറിയണം നൽകി നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ സാർ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്നാൽ ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ വാട്സാപ്പിൽ എനിക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അരൂപശ്രീയാണ് കേട്ടോ. ഹായ് ആശ്രയ എഫ് എം, എനിക്ക് പൂവേ പൂവേ പാലപ്പൂവേ എന്ന സോങ് വെച്ച് തരുമോ പ്ലീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അരൂപശ്രീക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, 2001 സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി നമ്മുടെ സ്വന്തം ചിത്രചേച്ചിയും ജയേട്ടനും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0479194 749 1909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം, ഞാൻ രാംജിയാണ്.
0: രാംജി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇന്നെന്താ പരിപാടി? പ്രത്യേകിച്ച് ഒന്നും പരിപാടി ഇല്ല, പാട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അതല്ലേ, അത് തന്നെയാണ്. ശരി ശരി, മഴയുണ്ടോ പുറത്ത്? മഴയില്ല. വീട് എവിടെയാ? കേട്ടില്ല, ഒന്നുകൂടെ പറയുമോ? നീലേശ്വരം ആണേ. ഓക്കെ, ശരി ശരി, ഒരിക്കലും അങ്ങോട്ട് ഇറങ്ങാം. ശരി, ഓക്കെ. അപ്പൊ ഇല്ല, ഏത് പാട്ടാ കേൾക്കേണ്ടത്? അടിപൊളി പാട്ടൊക്കെയാണല്ലോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഓക്കെ, അനുപ്രിയ,
0: എല്ലാവർക്കും വേണ്ടി പറഞ്ഞോളൂ.
1: ഞാനെന്താ ഈ പുറകിലോട്ട് വലിയെന്ന് അറിയാം. ഇന്നാളും ഒരാള് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് വിളി
0: ഇറങ്ങ, നമുക്കൊക്കെ കാണാമല്ലോ.
1: ഓ
0: ശരി ശരി, ഓക്കെ. അപ്പൊ ഇന്ന് പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് കൽപ്പാന്ത കാലത്തോളം എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ ഗ്രാമം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീമൂലനഗരം വിജയൻ സാറ് വരികളെഴുതി വിദ്യാധര മാഷിൻ്റെ ഈണത്തിൽ ദാസിടൻ പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥുനാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് ലൈലാമേ ലൈല എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ എന്തായാലും നമ്മുടെ മിഥുന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, റൈസ് എന്ന സിനിമയ്ക്ക് വേണ്ടി കല്യാൺജിയും ആനന്ദ്ജിയുടെയും ഈണത്തിൽ പോനി പാണ്ഡെ പാടിയൊരു മനോഹരമായ ഹിന്ദി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാൻ ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090, 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90, 9526690. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ ഐ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655000. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90-ൽ ഇനി ആകാശവാണി വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31-ന് കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ശുഭപ്രതീക്ഷയോടെയാണ് കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നതെന്നും ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തിയുള്ള ചർച്ചകളാവും നടക്കുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. റോമിലെ ഇന്ത്യൻ സമൂഹം നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ഇറ്റലിയിലെത്തിയത്. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റുരലയുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി, സംയുക്ത തന്ത്രപ്രധാന കർമ്മ പദ്ധതി എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുക. പ്രതിനിധിതല ചർച്ചകൾക്ക് പുറമെ ധാരണാപത്രങ്ങളുടെ കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടക്കും. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ഹരിത സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലുമൂന്നിയ തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ധാരണ. വിശദാംശങ്ങളിലേക്ക്.
3: നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ ഇന്നലെ നടന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാന്റ്, ഐസ്ലൻഡ് എന്നീ നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. നോർഡിക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ 200% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പുതിയ വ്യാപാര കരാറുകൾ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ഭീകരവാദം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ താൽപര്യം പ്രകടിപ്പിച്ച നോർഡിക് പ്രധാനമന്ത്രിമാർ ജനാധിപത്യം, നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ആഗോള ലോകക്രമം എന്നിവയിലെ സമാന താൽപര്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31-ന് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSEക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ June 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
4: 2031 ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറയുന്നു. മാത്രമല്ല June 1 മുതൽ 100 ദിവസകാലം

0: രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ നാളെ നടക്കും. പ്രോടേം സ്പീക്കറാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് മൂന്നാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി. ഇത് ഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 1.6% വർദ്ധിപ്പിക്കുമെന്നും ജെ പി സി അധ്യക്ഷൻ പി പി ചൌധരി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1967 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ ഒരുമിച്ചാണ് നടന്നുവന്നത്. അടിയന്തരാവസ്ഥാകാലത്താണ് ഇതിന് മാറ്റം വന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിയമ കമ്മീഷൻ, പാർലമെന്ററി സമിതികൾ എന്നിവയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന അഭിപ്രായമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23-ന് ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് കൂട്ടായ്മയുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 94.31 വിജയശതമാനം. സർക്കാർ സ്കൂളുകളിൽ 91.86% വിദ്യാർത്ഥികൾ വിജയം നേടി. പെൺകുട്ടികളാണ് വിജയശതമാനത്തിൽ മുന്നിൽ. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദക്ഷിണ മേഖല ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. റെക്കോർഡ് താപനിലയാണ് ഇരു സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായ 3ാം ദിവസവും 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ ബന്ദ ജില്ല രാജ്യത്തെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി തുടരുകയാണ്. പകൽ താപനില മിക്ക സ്ഥലങ്ങളിലും 44 മുതൽ 47 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്ത് 543 പേർക്ക് വൈറസ് ബാധ സംശയിക്കുന്നുണ്ട്. അയൽ രാജ്യമായ യുഗാണ്ടയിലും 2 പേർക്ക് എബോള ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31-ന് കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന എംഎൽഎ ജി സുധാകരൻ ചുമതലയേറ്റു.

0: നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. യുടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് Cassette Cafe-യിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഏതായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നയനാണ് കേട്ടോ. ഹൈ, മൈ നെയിം ഇസ് നയൻ, പ്ലീസ് പ്ലേ ദ സോങ് ചിന്നമ്മ ഫ്രം ദി മൂവി ഒപ്പം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ നയനു വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2016 പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത ഒപ്പം എന്ന സിനിമയ്ക്ക് വേണ്ടി ഡോക്ടർ മധു വാസുദേവൻ സാറിൻ്റെ ഈണത്തിൽ വരികളിൽ ജിം, ബി ബി, എൽദോസ്, ജസ്റ്റിൻ എന്നിവർ ചേർന്ന് ഈണം നൽകി നമ്മുടെ സ്വന്തം എം ജി ശ്രീകുമാർ സാർ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാധിക ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കിന്ന് ദും ദും ദും ദും ദൂരെ ഏതോ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ രാധിക ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ രാഖ്ലി പാട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചിരിയുടെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയും സുജാ ചേച്ചിയും സംഗീത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫേയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474219090 0474219090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 9526690. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, രാഖിലി പാട്ടിന്റെ സിനിമയിൽ ഒരു മനോഹരമായ പാട്ട് കേട്ടോണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണത്, ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പോൾ എന്തായാലും കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കല്യാണിയാണ് കേട്ടോ. ഹായ്, ഞാൻ കല്യാണി, എനിക്ക് കഥയി പോമ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണിക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓ മൈ കടവുള എന്ന തമിഴ് സിനിമയ്ക്ക് വേണ്ടി ലിയോ ജെയിംസ് മ്യൂസിക് ചെയ്ത് സിത് ശ്രീറാം പാടിയ ഒരു മനോഹരമായ റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ ആർക്ക് വേണ്ടി, നമ്മുടെ കല്യാണിക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രതീഷേട്ടനാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്ക് പിന്നെ എന്ന മനോഹരമായ പാട്ട്, ഷിക്കാറിലെ ആ മനോഹരമായ പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ രതീഷേട്ടൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ട് ഉറപ്പായിട്ടും നമ്മുടെ ചേട്ടന് വേണ്ടി പ്ലേ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, എം പത്മനാഭൻ സാർ 2010 സംവിധാനം ചെയ്ത ഷിക്കാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചരി സാറിൻ്റെ വരികൾക്ക് ജയേട്ടൻ ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9520649090 9562669 0090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ഷിക്കാർ എന്ന സിനിമയിൽ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്നാലത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ഹലോ,
0: കേൾക്കാം. ഇതാരാ സംസാരിക്കുന്നേ? സുനിത. സുനിത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഹലോ,
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഹലോ
0: ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ,
1: കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. എന്റെ മോളെ ബർത്ത്ഡേ ആണ്, 17th ബർത്ത്ഡേ ആണ്.
0: ഓക്കെ, 17th ബർത്ത്ഡേ ആണല്ലേ?
1: മോളെ പേര് തനുജ. വീട്ടിൽ വിളിക്കുന്ന മഞ്ചാടി.
0: മഞ്ചാടി, അതെന്താ മഞ്ചാടി എന്നൊക്കെ ഒരു പേര്? ആ പേരിന്റെ പിന്നെ കഥ എന്ന് പറയോ? മഞ്ചാടി എന്ന പേരിന്റെ പിന്നെ കഥ?
1: അത് എന്റെ മോനിട്ട പേരാണ്. എന്റെ മോന്റെ പേര് വീട്ടിൽ വിളിക്കുന്ന ആദിത്യൻ എന്നാണ് പേര്. മോന്റെ പേര് അമ്പാടി
0: എന്നാണ്.
1: അവൻ ഈ കാർട്ടൂൺ കാണുമായിരുന്നു കുഞ്ഞുനാളില്. അങ്ങനെ അയാള് ഇട്ട പേരാണ് മഞ്ചാടി.
0: അമ്പാടി, മഞ്ചാടി, അടിപൊളിയാണല്ലോ. ശരി ശരി, ഓക്കെ. അപ്പൊ ഇന്ന് മകളുടെ പേരാണ് മഞ്ചാടിയുടെ ബർത്ത്ഡേ ആണല്ലേ? മകളുടെ പേര്, യഥാർത്ഥ പേര് എന്തായിരുന്നു?
1: തനുജ. യഥാർത്ഥ പേര് തനുജ.
0: തനുജ, ഓക്കെ, ശരി. അപ്പൊ വീട്ടില് മക്കളല്ലാതെ ആരൊക്കെയാണ് വീട്?
1: വീട്ടില് അച്ഛൻ വിദേശത്താണ്, അമ്മയും ഞാനും മോനും മോളെയുണ്ട്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: ചേച്ചി
0: എന്താ ചെയ്യുന്നേ? അപ്പൊ
1: ഞാൻ
0: വീട്ടമ്മയാണ്. ഗ്രഹത്തെ ഇങ്ങനെ അടക്കി ഭരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ? ഗ്രഹത്തെ ഇങ്ങനെ അടക്കി ഭരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണോ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്ക് മധുമൊഴിയേ മധുമൊഴിയേ തിരി പകരും നേരത്ത് മഞ്ചാടി എന്നുള്ള പാട്ടാണ് കേൾക്കുന്നത്.
0: ആഹാ, അടിപൊളി സിംഗറൊക്കെ ആണല്ലോ. ചെറുതായിട്ട് കയ്യിലുണ്ടല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ചരാ കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മള് സുനിത ചേച്ചിയാണ്. ചേച്ചിയുടെ മകൾ മഞ്ചാടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ മഞ്ചാടിക്ക് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷയമൊക്കെയാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും ലൈഫിൽ ഉണ്ടാവട്ടെ. അപ്പൊ ചേച്ചി ചോദിച്ച പാട്ട് എന്ന് പറയുന്നത് വിത്തുമുക്കി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, മന്ദാകിനി എന്ന സിനിമയ്ക്ക് വേണ്ടി വൈശാഖ് സൂനിന്റെ വരികൾക്ക് ബിബിൻ അശോക് ഈണം നൽകി നമ്മുടെ സ്വന്തം സൂരജ് സന്തോഷും അനാർക്കലി മരക്കാറും ചേർന്ന് പാടിയ ഒരു മനോഹരമായ റൊമാൻറ്റിക് സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം. ആർക്ക് വേണ്ടി? നമ്മുടെ മഞ്ചാടിക്ക് വേണ്ടി കേട്ടോ. സോ അപ്പോൾ എന്തായാലും, ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചിന്നു ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് കളിപ്പാട്ടം സൂര്യഗായത്രിയിലെ രാഗം താനും വെച്ച് തരുമോ? ഇത് വീട്ടിലെല്ലാവർക്കും, FM-ൽ എല്ലാവർക്കും, അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ചിന്നു ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, 1992-ൽ റിലീസ് ചെയ്ത സൂര്യഗായത്രി എന്ന സിനിമയ്ക്ക് വേണ്ടി ONV സാറിൻ്റെ വരികൾക്ക് രവീന്ദ്രമാഷീണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടനും കൃഷ്ണചന്ദ്രൻ സാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490-90 9526690-90. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് മന്ദാകിനി സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും എന്തേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്ക് മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മായ ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഞാൻ മായ ചെങ്ങമനാട്, കേപ്പസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ ജോലി തിരക്കിലെ ഒരാശ്വാസമാവാൻ യോധ എന്ന സിനിമയിലെ പടകാളി ചണ്ടി ചങ്കരി എന്ന അടിച്ചുപൊളി പാട്ട് വെച്ച് തരുമോ? ഇന്നലെ ഈ പാട്ട് ചോദിച്ചിരുന്നു, കേൾക്കാൻ പറ്റിയില്ല എന്നാണ് നമ്മുടെ ചേച്ചി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ജോലി തന്നെയാണോ അവിടെ, അല്ലെങ്കിൽ യുദ്ധം വല്ലതും ചെയ്യുവാണോ ഈ പാട്ടൊക്കെ ചോദിക്കുന്നത്? സോ അപ്പോൾ ഏതായാലും പാട്ട് വെച്ച് തരാം കേട്ടോ. അപ്പോൾ ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1992 റിലീസ് ചെയ്ത യോധ എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് റഹ്മാൻ സാർ ഈണം നൽകി. നമ്മുടെ സ്വന്തം ദാസേട്ടനും എം ജി സാറും ചേർന്ന് പാടിയ ഒരു അടിപൊളി സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആർക്ക് വേണ്ടി? നമ്മുടെ മായ ചേച്ചിക്ക് വേണ്ടി കേട്ടോ. സോ അപ്പോൾ ഏതായാലും എനിക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വൃന്ദയാണ് കേട്ടോ. ഇന്ന് എൻ്റെ അനിയത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. സോ സർവമായ എന്ന സിനിമയിലെ വെള്ളാരത്താരം എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ വൃന്ദ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വൃന്ദയ്ക്ക് വേണ്ടി, വൃന്ദയുടെ ചേച്ചിയുടെ കുട്ടിക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സർവമായ എന്ന സിനിമയ്ക്ക് വേണ്ടി മനു മഞ്ജുത്തിൻ്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകർ ഈണം നൽകി. നമ്മുടെ സ്വന്തം വിനീതേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0491909090 0974729190. എൻ്റെ ഉത്സവ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909090. 9526690090. സോ കീപ് ഓൾ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സർവമായ എന്ന സിനിമയിലെ മനോഹരമായ ഒരു പാട്ട് കേട്ടോണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണ് എൻ്റെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്ക് മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലളിത ചേച്ചിയാണ് കേട്ടോ. ഹായ് ഹലോ, എനിക്ക് നാട്ടുരാജാവിലെ മെയ് മാസം എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ ലളിത ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നാട്ടുരാജാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷേട്ടൻ്റെ വരികൾക്ക് ജയേട്ടൻ ഈണം നൽകി നമ്മുടെ സ്വന്തം എം ജി ശ്രീമാ സാറും സുജാ ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം. കാസറ്റ് കഫേയോടെ അതിന് മുമ്പായിട്ട് വാട്സപ്പിലെ ഈ പാട്ടിൻ്റെ യൂട്യൂബിൽ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, വളരെ ചിരിപ്പിക്കുന്ന ഒരു കമൻറ്റാണ് കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്കത് വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ പറയുകയാണ്, ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ മോഹൻലാലെ മാറുകയും മീന എൻ്റെ കാമുകയെ മാറുകയും ചെയ്യുന്നു. അത്രമേൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത് കേട്ടോ. സോ ഇപ്പം നല്ല സിനിമയിലെ നായികയെ സ്വന്തം കാമുകയായിട്ടൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണല്ലേ. മീന ചേച്ചി കേൾക്കണ്ട അല്ലേ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം, ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ കാസറ്റ് കഫേ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരാരും തന്നെ വിഷമിക്കേണ്ട, നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് കാസറ്റ് കഫേ വിളിക്കാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ ഏതായാലും ജോയിച്ചെന്നായിരിക്കും. സോ യു ആർ ലിസണിംഗ് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.
1: മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് ഞാൻ ഈ ലൗഡ് സ്പീക്കർ എന്ന ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ ക്വസ്റ്റിനോട് കൂടിയാണ്. നമ്മൾ ദിവസവും കഴിക്കുന്ന ഫുഡിലെ പല വെറൈറ്റി ടേസ്റ്റുകള്, രാവിലെ ഒരു ഫ്രഷ് ഫീല് തരുന്ന നമ്മുടെ മോർണിംഗ് കോഫി, അതുപോലെ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ കഴിക്കുന്ന പലതരം വെജിറ്റബിൾസ്, പിന്നെ ആപ്പിളും മാമ്പഴവും പോലുള്ള ഫ്രഷ് ഫ്രൂട്ട്സ്, ഇതൊക്കെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ എന്താവും അവസ്ഥ? കേൾക്കുമ്പോ തന്നെ ഒരുതരം പേടി തോന്നുന്നുണ്ടല്ലേ. നമ്മുടെ പ്ലേറ്റിൽ എത്തുന്ന ഈ നല്ല ഫുഡിന് പിന്നില് നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു വലിയ ഹീറോ ഉണ്ട്. പറക്കാൻ വലിയ മേൽക്കുപ്പായം ഒക്കെയുള്ള സൂപ്പർ ഹീറോ ഒന്നുമല്ല, വളരെ കുഞ്ഞനായ എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോ. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് എപ്പോഴും ഒരു പാട്ടുപാടി പാറി നടക്കുന്ന തേനീച്ചകൾ. നമ്മൾ പലപ്പോഴും ഇവരെ കാണുമ്പോൾ കടിക്കുമോ എന്ന പേടിയോടെ മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ചെറിയ ജീവികൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി തന്നെ വലിയ ഡേഞ്ചറിലായേനെ. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇവരെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വേണ്ടി നമ്മൾ ഈ ദിവസം തന്നെ മാറ്റിവെച്ചത്. യെസ്, ഇന്ന് May 20 വേൾഡ് ബീ ഡേ ആണ്, അഥവാ ലോക തേനീച്ച ദിനമാണ്. അപ്പോ ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ തേനീച്ചകൾ എങ്ങനെയാണ് പോളിനേഷൻ അഥവാ പരാഗണത്തിലൂടെ നമുക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡ് ഉണ്ടെന്ന് ഉറപ്പുവരുന്നത് എന്ന് നോക്കാം. അതുപോലെ ഇവരുടെ വെറൈറ്റി സ്പീഷീസുകൾ, പിന്നെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഇവരുടെ ടീം വർക്കും കൂട്ടായ്മ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ മോഡേൺ ഫാമിംഗ് രീതികളും നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കലുകളും ഒക്കെ ഈ ജീവികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ്. കാട് നശിക്കുന്നതും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ഇവരുടെ ലൈഫിനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തേൻ ഉൽപാദനം നമ്മുടെ റൂറൽ എക്കണോമിയെ, അതായത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. ഇനിയിപ്പോ സിറ്റിയിൽ ജീവിക്കുന്നവർക്ക് തേനീച്ചകളെ വളർത്താൻ പറ്റുമോ, നഗരങ്ങളിലെ ബീ കീപ്പിംഗ് സാധ്യതകളും അതിന്റെ ബെനഫിറ്റ്സും നമ്മൾ നോക്കുന്നുണ്ട് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ. ഒപ്പം തന്നെ ലോക തേനീച്ച ദിനം എങ്ങനെയാണ് തുടങ്ങിയത്, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കുഞ്ഞൻ സൂപ്പർ ഹീറോസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഡെയിലി ലൈഫിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കും എന്നുകൂടി ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ വിശാലമായിട്ട് നോക്കുന്നുണ്ട്. ഓരോ ടോപ്പിക്സിനെ പറ്റിയും വിശദമായിട്ട് നോക്കാം നമ്മുടെ ലൗഡ് സ്പീക്കറിൽ. അതിനു മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. So keep on listening to Astriya FM 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Weather updates.
1: കേരളത്തിൽ ഇടിമിന്നൽ അപകടകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള പ്രധാന ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉച്ചയ്ക്ക് 2 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ വീടിനുള്ളിൽ സുരക്ഷിതരായിരിക്കുക. ഇടിമുഴക്കം കേട്ടാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. വീടിനകത്ത് ജനലുകൾക്കും വാതിലുകൾക്കും അരികിൽ നിൽക്കാതിരിക്കുക. മാത്രമല്ല വീടിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഭിത്തിയിലോ തലയിലോ സ്പർശിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക. കൂടാതെ വൈദ്യുതി ഉപകരണങ്ങൾ വിച്ഛേദിക്കുക. ടിവി, കമ്പ്യൂട്ടർ, ഫ്രിഡ്ജ് തുടങ്ങിയവ പ്ലഗിൽ നിന്നും ഊരിയിടുക. ഫോൺ ഉപയോഗം ഒഴിവാക്കുക. ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുത്. കുളിക്കുന്നത് ഈ ഒരു സമയത്ത് ഒഴിവാക്കുക. മിന്നലുള്ള സമയത്ത് ടാപ്പ് വെള്ളം ഉപയോഗിക്കുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇടിമിന്നലുള്ളപ്പോൾ വെള്ളത്തിൽ മീൻ പിടിക്കുന്നതും നീന്തുന്നതും അപകടകരമാണ്. വെള്ളവുമായുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുക. ഒപ്പം തന്നെ കുന്നിൻ മുകളിലും ടെറസിലും നിൽക്കാതിരിക്കുക. ഇടിമിന്നൽ അടുത്തു തോന്നിയാൽ താഴ്ന്ന സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. തുറസായ സ്ഥലത്തോ വയലിലോ അകപ്പെടുകയാണെങ്കിൽ 2 കാലുകൾ ചേർത്ത് വെച്ച് തലമുട്ടുകൾക്കിടയിൽ ഒതുക്കിയിരിക്കുക. നിലത്ത് കിടക്കരുത്. വലിയ മരങ്ങളുടെയോ വൈദ്യുതി പോസ്റ്റുകളുടെയോ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല. ഒപ്പം തന്നെ ലോഹങ്ങൾ കൂടി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുട പിടിക്കുമ്പോൾ ലോഹദണ്ഡുകൾ മിന്നലിനെ ആകർഷിക്കാം. ഇരുമ്പ് കമ്പികളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി യാത്രയിലാണെങ്കിൽ കാർ, ബസ് തുടങ്ങിയ വാഹനങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക. കാറിന്റെ ജനലുകളും വാതിലുകളും അടച്ചിടാനായിട്ട് കൂടി ശ്രദ്ധിക്കുക.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. ഇന്നത്തെ നമ്മുടെ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത് തേനീച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. കാരണം ഇന്ന് May 20 ലോക തേനീച്ച ദിനമാണ് കേട്ടോ. നമ്മൾ ആദ്യം സംസാരിക്കാനായിട്ട് പോകുന്നത് തേനീച്ചകളും അതിന്റെ പരാഗണത്തെ കുറിച്ചുമാണ്. നമ്മൾ നിത്യജീവിതത്തിൽ കഴിക്കുന്ന ഫുഡിന്റെ വലിയൊരു ഭാഗവും നമ്മുടെ പ്ലേറ്റിൽ എത്തുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പോളിനേഷൻ അഥവാ പരാഗണം എന്നൊരു പ്രോസസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെടിയിൽ ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രകൃതിയുടെ ഒരു വലിയ മാജിക് ആണ് ഈ പോളിനേഷൻ എന്ന് പറയുന്നത്. ഒരു പൂവിലെ മേൽ പാർട്ടിൽ ഇരിക്കുന്ന പൂമ്പൊടി അഥവാ പോളൻ ഗ്രെയിൻസ് അതേ വർഗത്തിലുള്ള മറ്റൊരു പൂവിന്റെ ഫീമെയിൽ പാർട്ടിലേക്ക് എത്തുന്ന പ്രോസസ് ആണ് ഇത്. ഈ ഒരു പോളൻ ട്രാൻസ്ഫർ കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ ആ പൂവ് കൊഴിഞ്ഞ് അവിടെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടായി വരികയുള്ളൂ. പക്ഷേ ഈ പോളിനേഷൻ സ്വയം ചെയ്യാനായിട്ട് മിക്ക ചെടികൾക്കും കഴിയില്ല കേട്ടോ. അവിടെയാണ് ഈ തേനീച്ചകളുടെ പ്രസക്തി എന്ന് പറയുന്നത്. തേനീച്ചകളുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ വളി ഉള്ളി, ക്യാരറ്റ്, ബദാം, എന്തിന് നമ്മൾ ദിവസവും കഴിക്കുന്ന കോഫി വളരെ ശരിയായിട്ട് വിളയണമെങ്കിൽ ഈ കുഞ്ഞൻ ജീവികളെ വിചാരിക്കണം. വെറുതെ ഫുഡ് ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല ഇവർ ചെയ്യുന്നത്, നമ്മുടെ ഫുഡ് ക്വാളിറ്റി നിശ്ചയിക്കുന്നതിലും ഇവർക്ക് വലിയൊരു റോളുണ്ട്. കൃത്യമായിട്ടുള്ള രീതിയിൽ പോളിനേഷൻ നടന്നാൽ മാത്രമേ നല്ല വലിപ്പവും ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് ഉണ്ടാകുള്ളൂ. ഫീൽഡിൽ ആവശ്യത്തിന് തേനീച്ചകൾ ഇല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഷേപ്പ് മാറും, അതിൽ ആവശ്യമായിട്ടുള്ള സീഡ്സ് ഉണ്ടാകില്ല. മാത്രമല്ല ഫൈനൽ ആയിട്ട് കിട്ടുന്ന വിളവ് ഗണ്യമായിട്ട് കുറയുകയും ചെയ്യുന്നുണ്ട്. ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് പട്ടിണിയില്ലാതെ ആവശ്യത്തിന് പോഷകങ്ങളുള്ള ഫുഡ് കിട്ടാനായിട്ട് ഈ ചെറിയ ജീവികളുടെ ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ യാതൊരു ശമ്പളവും വാങ്ങാതെ നമ്മുടെ കൃഷിയിടങ്ങളിലെ രാപ്പകൾ അധ്വാനിക്കുന്ന ഏറ്റവും വലിയ കർഷകരാണ് തേനീച്ചകൾ എന്ന് പറയാട്ടോ. അവരുടെ ആ പറക്കൽ നിന്നാൽ നമ്മുടെ ഭൂമിയിലെ ഫുഡ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ടും വലിയൊരു ഡേഞ്ചറിലാകുന്ന ഒന്നുകൂടിയാണ്. ഇന്ന് May 20 ലോക തേനീച്ച ദിനമാണ്. തേനീച്ചകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

മെയ് 20 ലോക തേനീച്ച ദിനമാണ്. സോ തേനീച്ചകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനാമികയാണ് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന ഒരു തരം തേനീച്ചകൾ മാത്രമല്ല പ്രകൃതിയിലുള്ളത്. ലോകമെമ്പാടുമായി ഏകദേശം 20,000-ൽ അധികം കൂടുതൽ വെറൈറ്റി ബീ സ്പീഷീസ് ഉണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും കാണുന്ന ഹണി ബീസ് അഥവാ തേനീച്ചകള്, വളരെ ക്യൂട്ട് ആയിട്ടുള്ള ബംബിൾ ബീസ്, പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന മധുരം കൂടുതലുള്ള ചെറു തേനീച്ചകൾ അഥവാ സ്റ്റിംഗ്ലെസ് ബീസ് ഒക്കെ ഇതിൽ ചിലതു മാത്രമാണ്. രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഭൂരിഭാഗം തേനീച്ചകളും ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് കേട്ടോ. അവരെ സോളിറ്ററി ബീസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരുമിച്ച് കൂട്ടമായിട്ട് ജീവിക്കുന്ന നമ്മുടെ സോഷ്യൽ ബീസിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഒരു കോളനി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ സാധാരണ തേനീച്ചകളെ കുറിച്ച്. തേനീച്ചകളുടെ ആ കൂട്ടം ചേർന്നുള്ള ജീവിതം, അതായത് അവരുടെ ആ കോളനി ലൈഫ്, നമ്മളെ ശരിക്കും അതിശയിപ്പിക്കുന്ന ഒന്നാണ് കേട്ടോ. ഒരു വലിയ സിറ്റി എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട്, അതുപോലെയാണ് ഒരു തേനീച്ച കൂടും പ്രവർത്തിക്കുന്നത്. ഒരു കൂട്ടില് ചിലപ്പോൾ 50,000-ഓളം തേനീച്ചകൾ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ അവിടെ യാതൊരുവിധ കൺഫ്യൂഷനോ അല്ലെങ്കിൽ വഴക്കോ ഒന്നും ഉണ്ടാകാറില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. ആ ജോലികൾ അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും 3 കാറ്റഗറി തേനീച്ചകളാണ് ഒരു കൂട്ടിലുള്ളത്. ക്വീൻ ബീ, വർക്കർ ബീസ് ആൻഡ് ഡ്രോൺസ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ആള് ക്വീൻ ബീ അഥവാ റാണി ഈച്ചയാണ്. ഒരു കൂട്ടില് ഒരു റാണി മാത്രമേ ഉണ്ടാകുള്ളൂ കേട്ടോ. കോളനിയിലെ എല്ലാ തേനീച്ചകളുടെയും അമ്മ ഈ ഒരു റാണി ആയിരിക്കും. ദിവസവും 1,000-ക്കണക്കിന് മുട്ടകൾ ഇടുക എന്നത് മാത്രമാണ് ക്വീൻ ബീയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് വർക്കർ ബീസ് ആണ് കേട്ടോ. ഇവര് ശരിക്കും പറഞ്ഞാൽ ഫീമെയിൽസ് ആണ്, പക്ഷെ ഇവര് മുട്ടയിടില്ല. കൂട്ടിലെ ബാക്കി എല്ലാ ജോലികളും ചെയ്യുന്നത് ഈ ഒരു വർക്കർ ബീസ് ആണ്. പൂക്കളിൽ പോയിട്ട് തേനും പൂമ്പൊടിയും കൊണ്ടുവരിക, കൂട് ക്ലീൻ ചെയ്യുക, കൂടിന് കാവൽ നിൽക്കുക തുടങ്ങി സകല പണിയും യാതൊരു റെസ്റ്റും ഇല്ലാതെ ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ബീസ് ആണ്, അതായത് വർക്കർ ബീസ് ആണ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡ്രോൺസ് അഥവാ ആൺ ഈച്ചകൾ. ഇവർക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നും കൂട്ടിലില്ല. റാണി ഈച്ചയുമായിട്ട് മേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇവരുടെ ഈ ഒരു തീം വർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇവർ ഫുഡ് അന്വേഷിച്ച് പോകുന്ന സമയത്താണ് കേട്ടോ. ഏതെങ്കിലും ഒരു തേനീച്ചയ്ക്ക് എവിടെയെങ്കിലും ഒരുപാട് പൂക്കളുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ നേരെ തിരികെ കൂട്ടിൽ വന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വാഗൽ ഡാൻസ് ചെയ്യും. ഇതിനെ സയന്റിഫിക് ആയിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ, വാഗൽ ഡാൻസ് എന്ന് പറയുന്നത്. ഈ ഡാൻസിന്റെ മൂവ്മെന്റ്സ് വഴി ഏത് ഡിറക്ഷനിൽ എത്ര ദൂരത്താണ് ഫുഡ് ഉള്ളതെന്ന് കൂട്ടിലെ ബാക്കിയുള്ളവർക്ക് അവർ കൃത്യമായിട്ട് മെസ്സേജ് പാസ് ചെയ്യും. കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ സീൻ പോലെ തോന്നുമെങ്കിലും ഇതാണ് ഈ തേനീച്ചകളുടെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ തങ്ങളുടെ കൂടെയുള്ളവർക്കും തങ്ങൾക്കും കോളനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെർഫെക്റ്റ് സൊസൈറ്റിയാണ് ഓരോ തേനീച്ച കൂടും എന്ന് പറയുന്നത്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ ഓണാശ്രിയ FM 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർജെ അനാമിക. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, ഇന്ന് May 20 ലോക തേനീശ ദിനമാണ്. നമ്മൾ ഇത്രയും നേരം തേനീശകളുടെ ഒരു അത്ഭുത ലോകത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ നമ്മുടെ മോഡേൺ ഫാമിംഗ് അഥവാ ആധുനിക കൃഷി രീതികള് ഈ ജീവികളെ എങ്ങനെയായിട്ട് വളരെ മോശമായിട്ട് ബാധിക്കുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലും പാടങ്ങളിലും ഒക്കെ ഒരുപാട് വെറൈറ്റി ചെടികളും പല വർണ്ണങ്ങളിലുമുള്ള പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ലാഭം മാത്രം മുന്നിൽ കണ്ട് വലിയ വലിയ ഏരിയകളിൽ ഒരു തരം കൃഷി മാത്രമാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത്. ഇതിനെ നമ്മൾ മോണോ കൾച്ചർ എന്നാണ് സയന്റിഫിക് ആയിട്ട് വിളിക്കുന്നത് കേട്ടോ. ഈ ഒരു രീതി കാരണം തേനീശകൾക്ക് ആവശ്യമായിട്ടുള്ള വെറൈറ്റി ഫുഡ് കിട്ടാതെ വരികയാണ്. നമുക്കിപ്പോ ദിവസവും ഒരേ ഫുഡ് തന്നെയാണ് കഴിക്കാൻ കിട്ടുന്നതെങ്കിൽ നമുക്ക് ബോറായിരിക്കും അല്ലെ, അല്ലെങ്കിൽ മടുക്കും നമുക്ക്. അതുപോലെ തന്നെ അവർക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ടും ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് കിട്ടാനായിട്ടും പലതരം പൂക്കളിൽ നിന്ന് നെക്ടർ കുടിക്കണം. കാടുകളും പറമ്പുകളും ഒക്കെ വെട്ടിത്തെറിച്ച് വലിയ കൃഷിയിടങ്ങളാക്കുന്ന സമയത്ത് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആണ് അവിടെ ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത്. എന്നാൽ ഇതൊന്നുമല്ല, ഇതിലും വലിയൊരു വില്ലൻ വേറെയുണ്ട്. നമ്മൾ കൃഷിയിടങ്ങളിൽ അടിക്കുന്ന പലതരം രാസ കീടനാശിനികൾ അഥവാ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആണ് ആ വലിയ വില്ലൻ എന്ന് പറയുന്നത്. വിളവെടുപ്പ് കൂട്ടാനായിട്ടും ചെടികളെ ബാധിക്കുന്ന കീടങ്ങളെ കൊല്ലാനായിട്ടും വേണ്ടി നമ്മൾ ഈ ടോക്സിക് കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സ്പ്രേ അടിക്കുന്ന പൂക്കളിൽ തേൻ കുടിക്കാനായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ തേനീശകളെയും ഈ വിഷം ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഈ കെമിക്കൽസ് അവരുടെ ബോഡിയിൽ എത്തുന്ന സമയത്ത് തേനീശകൾക്ക് സംഭവിക്കുന്നത് വളരെ സങ്കടം നിറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അവരുടെ മെമ്മറി പവർ നഷ്ടപ്പെടുകയും അവർക്ക് ദിശ അഥവാ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കഴിവ് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവർ ഫുഡ് കണ്ടുപിടിച്ചിട്ട് വഴി കൃത്യമായിട്ട് മനസ്സിലാക്കി കൂട്ടിൽ തിരിച്ചെത്തുമെന്ന്. എന്നാൽ ഈ പവർഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് കാരണം അവർക്ക് സ്വന്തം കൂട്ടിലേക്കുള്ള വഴി മറന്നു പോവുകയും തിരികെ എത്താനായിട്ട് കഴിയാതെ എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് അവർ ചത്തുപോകുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ വിളവ് കിട്ടാനായിട്ട് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്തരം മോഡേൺ ഫാമിംഗ് ടെക്നിക്സ് ശരിക്കും പറഞ്ഞാൽ ഈ തേനീശകളുടെ ജീവനാണ് എടുക്കുന്നത്. ഇതൊരു തുടർക്കഥ ആയിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും തേനീശകൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നാളെ മനുഷ്യർക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആരെ ആശ്രയിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ വലിയ പ്രതിസന്ധികളിൽ നിന്നും നമ്മുടെ തേനീശകളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർഗാനിക് ഫാമിംഗ് അഥവാ ജൈവ കൃഷി മാക്സിമം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. കൃഷിയിടങ്ങളിലെ ടോക്സിക് കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് നമ്മൾ തീർച്ചയായിട്ടും കുറയ്ക്കണം കേട്ടോ. ഇനി അഥവാ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പെസ്റ്റിസൈഡ്സ് അടിക്കേണ്ടി വന്നാൽ തന്നെ അത് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാത്രിയിലോ മാത്രം ചെയ്യാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ സമയത്ത് തേനീശകൾ പുറത്തിറങ്ങാതെ അവരുടെ കൂടുകളിൽ റെസ്റ്റ് എടുക്കുകയായിരിക്കും കേട്ടോ. അതുകൊണ്ട് ആ വിഷം അവരെ നേരിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ കാര്യം, വലിയ കൃഷിയിടങ്ങളിൽ ഒരേ തരം വിളകൾ മാത്രം ചെയ്യാതെ അതിന് ചുറ്റും ബോർഡർ ആയിട്ട് പല വെറൈറ്റി പൂച്ചെടികൾ കൂടി നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതുവഴി അവർക്ക് നല്ല ആരോഗ്യം നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത തരം നെക്ടറും വേറെ വേറെ ന്യൂട്രിയൻസും ഒക്കെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലെ എല്ലാ കളകളും അപ്പാടെ വെട്ടി വൃത്തിയാക്കാതെ കുറച്ചൊക്കെ നിലനിർത്തുന്നത് വളരെ നല്ലതാണ്. കാരണം ആ ചെറിയ കാട്ടുപൂക്കൾ പോലും ഈ തേനീച്ചകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മുടെ വീടുകളിലാണെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള ബീ ഫ്രണ്ട്ലി ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയെ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കുറച്ചെങ്കിലും നിലനിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ ഈ തേനീശകൾ എന്ന സൂപ്പർ ഹീറോസിനെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അവരെ സംരക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ നിലനിൽപ്പിന് വേണ്ടിയാണെന്ന വലിയൊരു സത്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് May 20 ലോക തേനീശ ദിനമാണ്. തേനീശകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി സംസാരിക്കാനായിട്ടുണ്ട് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടതിനു ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് May 20 ലോക തേനീച്ച ദിനമാണ്. സോ തേനീച്ചകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തേനീച്ചകൾ നമുക്ക് തരുന്ന ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തേൻ അഥവാ ഹണി അല്ലേ. ഇതിന്റെ പ്രാധാന്യം എത്രയാണെന്ന് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പണ്ട് കാലം മുതൽക്കേ നമ്മളിതൊരു നാച്ചുറൽ സ്വീറ്റ്നർ ആയിട്ടും അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ആയുർവേദത്തിൽ തേനിന്റെ സ്ഥാനം വളരെ വലുതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും പലതരം അസുഖങ്ങൾക്കും ഒരു ഒറ്റമൂലിയായിട്ടും നല്ല പ്യുർ ഹണി കഴിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഈ തേൻ ഉൽപാദനം വെറും ഒരു ഫുഡ് ഐറ്റം എന്നതിലുപരി നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ അഥവാ റൂറൽ എക്കണോമിയെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് വലിയൊരു ഇൻകം സോഴ്സ് ആണ് ഈ ഒരു ബീ കീപ്പിംഗ് അഥവാ തേനീച്ച വളർത്തൽ. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ലാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തുടങ്ങാനായിട്ട് പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ് കേട്ടോ ഇത്. സ്വന്തമായിട്ട് ഒരുപാട് സ്ഥലമോ അല്ലെങ്കിൽ എപ്പോഴും ഇതിനു വേണ്ടി മാത്രം സമയം മാറ്റിവെക്കാനായിട്ടോ ഒന്നും കർഷകർക്ക് ആവശ്യമില്ല. വീട്ടിലെ പറമ്പിലോ അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തോ കുറച്ച് തേനീച്ച പെട്ടികൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും. ബാക്കി ഡ്യൂട്ടിയൊക്കെ അവർ സ്വന്തമായിട്ട് നെക്ടർ കളക്ട് ചെയ്ത് തേൻ ഉണ്ടാക്കിക്കോളും. നമ്മുടെ റൂറൽ ഏരിയാസിൽ ജീവിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ മറ്റു ജോലികൾ ചെയ്യുന്നവർക്കുമൊക്കെ ഇതൊരു എക്സ്ട്രാ ഇൻകം അഥവാ സപ്ലിമെന്ററി ഇൻകം ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെറും തേൻ മാത്രമല്ല ഇവർ നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. ബീസ് വാക്സ് അഥവാ മെഴുക്, പ്രൊപ്പലിസ്, റോയൽ ജെല്ലി തുടങ്ങിയ മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് ഉള്ള പല വാലുബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സും ഈ തേനീച്ച പെട്ടികളിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. കോസ്മെറ്റിക്സ്

ലൗഡ് സ്പീക്കറിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. In the May,

ഇരുപത് ലോക തേനീശ ദിനമാണ്. സോ തേനീശകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വേൾഡ് ബീ ഡേ അഥവാ ലോക തേനീശ ദിനം ഉണ്ടായത് എന്ന് നോക്കാം. എല്ലാ വർഷവും മെയ് 20 നമ്മൾ ഈ ദിനം ലോകമെമ്പാടും ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ടൊരു പ്രത്യേക കാരണമുണ്ട്. ആന്റൺ ജെൻസ എന്ന പേരുള്ള സ്ലോവേനിയൻ സ്വദേശി ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. മോഡേൺ ബീ കീപ്പിംഗിന്റെ പിതാവായിട്ട് ാണ് അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് മെയ് 20. ആ വലിയ മനുഷ്യനോടുള്ള ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് സ്ലോവേനിയൻ ഗവൺമെന്റ് യുണൈറ്റഡ് നേഷൻസിനോട് ഈ ദിവസം ലോക തേനീശ ദിനമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അങ്ങനെ 2017 UN ഇതിന് ഒഫീഷ്യൽ അപ്രൂവൽ നൽകുകയും 2018 മുതൽ നമ്മൾ മെയ് 20 വേൾഡ് ബീ ഡേ ആയിട്ട് വളരെ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓരോ വർഷവും ഓരോ പ്രത്യേക തീം അഥവാ പ്രമേയം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദിനം ആഘോഷിക്കാറുള്ളത്. ഈ വർഷം അതായത് 2026 നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ തേനീച്ചകളെ ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും അതുപോലെ ആധുനിക കൃഷി രീതികളുടെ ദോഷങ്ങളിൽ നിന്നും എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നതാണ് ഈ ലോക തേനീച്ച ദിനത്തിൽ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്. കൃഷിയിടങ്ങളിലെ ഇവരുടെ സാന്നിധ്യം ഉറപ്പാക്കാനായിട്ടും അതുപോലെ നമ്മുടെ യൂത്തിനെയും പുതിയ ജനറേഷനെയും തേനീച്ച സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് അവരെ കൂടി ഇതിന്റെ ഭാഗമാക്കാനായിട്ടും ഈ വർഷത്തെ തീം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു ഡേ വെറുതെ സെലിബ്രേറ്റ് ചെയ്തു പോകാനുള്ളതല്ല എന്നും മറിച്ച് നമ്മുടെ പ്രകൃതിയും ഫുഡ് സിസ്റ്റത്തെയും ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഈ ചെറിയ ജീവികളെ ഏത് വിധേനയും സേവ് ചെയ്യാനായിട്ടുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്നും ഈ വർഷത്തെ പ്രമേയം നമ്മളോട് പറയുന്നുണ്ട്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മി ആർ ജെ അനാമിക.

0: ഒപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അറിവിന്റെ ആഘോഷം. യെസ്, അങ്ങനെ ലൗഡ് സ്പീക്കർ ആണ് ആസ്ട്രിയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. ഇന്ന് May 20 ലോക തേനീശ ദിനമാണ്. സോ തേനീശകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയുള്ള കാര്യങ്ങളാണ് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഈ തേനീശകൾ എങ്ങനെയാണ് വനനശീകരണത്തെയും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെയും അഥവാ ക്ലൈമറ്റ് ചേഞ്ചിനെയും ഒക്കെ ബാധിക്കുന്നത് എന്ന്. ശരിക്കും പറഞ്ഞാൽ കഥ നേരെ തിരിച്ചാണ്. ഈ പറഞ്ഞ ഡിഫോറസ്റ്റേഷനും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ നമ്മുടെ പാവം തേനീശകളുടെ നിലനിൽപ്പിനെയാണ് വളരെ മോശമായിട്ട് ബാധിക്കുന്നത്. നമ്മൾ മനുഷ്യരുടെ കാടുകൾ വെട്ടി നശിപ്പിക്കുന്ന സമയത്ത് അവിടെ ഇല്ലാതാക്കുന്നത് ഈ കുഞ്ഞൻ ജീവികളുടെ സ്വന്തം വീടും അവരുടെ ഫുഡും കൂടിയാണ്. വലിയ വലിയ മരങ്ങളും കാട്ടുപൂക്കളും ഒക്കെ ഇല്ലാതാകുന്ന സമയത്ത് അവർക്ക് കുടിക്കാനായിട്ട് നെക്ടർ കിട്ടാതെ വരികയാണ്. നാച്ചുറൽ ആയിട്ട് കൂട് വെക്കാനായിട്ടും സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ടും ഉള്ള വലിയ മരങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റുന്ന സമയത്ത് അവർ അക്ഷരാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ വ്യതിയാനം ഇവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതും പെട്ടെന്നുള്ള മഴയും ഒക്കെ ഇവരുടെ ലൈഫ് സൈക്കിളിനെ ആകെ തെറ്റിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകൃതിയിലെ ഈ മാറ്റങ്ങൾ കാരണം പൂക്കൾ വിരിയുന്ന സമയവും അതുപോലെ തേനീശകളെ ഫുഡ് അന്വേഷിച്ചിറങ്ങുന്ന സമയവും തമ്മിൽ വലിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ തേനീശകൾ എത്തില്ല. ഇനി തേനീശകൾ എത്തുമ്പോഴേക്കും പൂക്കൾ കരിഞ്ഞു പോയിട്ടുണ്ടാകും. ഇത് കാരണം ഈ കുഞ്ഞൻ ജീവികൾക്ക് ഫുഡ് കിട്ടാതെ അവർ കൂട്ടത്തോടെ പട്ടിണിയിലാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പലയിടത്തും കാണാനായിട്ട് സാധിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, മറിച്ച് അത് സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവരാണ് നമ്മുടെ തേനീശകൾ. അവർ പരാഗണം അഥവാ പോളിനേഷൻ നടത്തിയിട്ടാണ് കാടുകളിലെ പുതിയ മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായി വരുന്നത്. അങ്ങനെ കൂടുതൽ മരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ഒക്കെ ചെറുക്കാനായിട്ട് പ്രകൃതിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞൻ ഹീറോസിനെ സംരക്ഷിക്കുക എന്നത് വെറും ഒരു ഫുഡ് സെക്യൂരിറ്റി മാത്രമല്ല, മറിച്ച് നമ്മുടെ ഭൂമിയുടെ താപനില ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടും കാടുകളെ വളർത്താനായിട്ടും കൂടിയുള്ള ഒരേ ഒരു വഴിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ലോക തേനീശ ദിനവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കൂടി ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഇന്ന് മെയ് 20 ലോക തേനീശ ദിനമാണ്. സോ തേനീശകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. കൂടെയുള്ളത് ആർജെ അനാമികയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം സിറ്റിയിൽ ജീവിക്കുന്നവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഗ്രാമങ്ങളിലും വലിയ പറമ്പുകളിലും കാടുകളിലും ഒക്കെ മാത്രമേ തേനീശകളെ വളർത്താൻ കഴിയൂ എന്നാണ് നമ്മളിൽ പലരുടെയും വിചാരം അല്ലേ. എന്നാൽ ഇന്നത്തെ കാലത്ത് സിറ്റികളിൽ, പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലും വില്ലകളിലും ഒക്കെ താമസിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നാണ് അർബൻ ബീ കീപ്പിംഗ് അഥവാ നഗരങ്ങളിലെ തേനീച്ച വളർത്തൽ. ഈ വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾക്കിടയിൽ എന്ത് തേനീച്ച വളർത്തൽ എന്ന് ചിന്തിക്കാൻ വരട്ടെ. നമ്മുടെ വീടുകളുടെ ടെറസിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ ഒക്കെ സെറ്റ് ചെയ്യുന്ന ചെറിയ ഗാർഡൻസിലോ വളരെ സിമ്പിൾ ആയിട്ട് ഇവരെ നമുക്ക് വളർത്താനായിട്ട് പറ്റും. ഇതിനായിട്ട് നമ്മുടെ ചെറു തേനീച്ചകൾ അഥവാ സ്റ്റിംഗ്ലെസ് ബീസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അവർക്ക് കൂട് വെക്കാനായിട്ട് വളരെ ചെറിയ സ്പേസ് മാത്രം മതിയാകും. മാത്രമല്ല അവരെ കാണുമ്പോൾ കടിക്കുമെന്ന പേടിയും നമുക്ക് വേണ്ട കേട്ടോ. ഈ നഗരങ്ങളിലെ തേനീച്ചകളെ വളർത്തുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് നമ്മൾ വിചാരിക്കുന്നതിലും വളരെ വലുതാണ്. സിറ്റികളിൽ സാധാരണയായിട്ട് പലരും ടെറസിൽ ഗ്രോ ബാഗുകളിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടല്ലോ. ഈ തേനീച്ച പെട്ടികൾ അവിടെ വെക്കുന്ന സമയത്ത് അവ വളരെ കൃത്യമായിട്ട് പോളിനേഷൻ നടത്തുകയും ആ പച്ചക്കറികളുടെ ഈൽഡ് അഥവാ വിളവ് ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രഷ് പച്ചക്കറികൾ കിട്ടുകയും ചെയ്യും. ഒപ്പം പ്യുവർ ആയിട്ടുള്ള കുറച്ച് തേനും കിട്ടും. സിറ്റികളിലെ പാർക്കുകളിലും വഴിയരികിലുമുള്ള വലിയ മരങ്ങളിലും അതുപോലെ അയൽക്കാരുടെ ഗാർഡനിലും ഒക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഈ കുഞ്ഞനീച്ചകൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവിടെയൊക്കെ പോയി നെക്ടർ കളക്ട് ചെയ്തോളും. ഗ്രാമങ്ങളിലെ വലിയ കൃഷിയിടങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നഗരങ്ങളിലെ പൂക്കളിൽ കർഷകരടിക്കുന്ന പോലുള്ള വലിയ തോതിലുള്ള രാസ കീടനാശിനികൾ അഥവാ പെസ്റ്റിസൈഡ്സ് ഒന്നും സാധാരണയായിട്ട് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ നിന്ന് കിട്ടുന്ന തേൻ പലപ്പോഴും വളരെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഇതിലൊക്കെ ഉപരിയായിട്ട് നഗരങ്ങളിലെ തിരക്ക് പിടിച്ച ലൈഫിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു മെന്റൽ റിലീഫ് കൂടിയാണ് ഈ കുഞ്ഞൻ ജീവികളെ വളർത്തുക എന്നുള്ളത്. വെറും ഒരു ഹോബി എന്നതിനപ്പുറം നഗരങ്ങളെ എക്കോളജി ബാലൻസ് ചെയ്തു നിർത്താനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൂടിയാണ് ഈ അർബൻ ബീ കീപ്പിംഗ് എന്ന് പറയുന്നത്.

വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Anamika. ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ നമ്മൾ തേനീശകളെ കുറിച്ച് ഒരുപാടധികം കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. അവരുടെ അത്ഭുത ലോകവും നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതിൽ അവർക്കുള്ള വലിയ പങ്കും അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ കേട്ടു. ഇനി കുഞ്ഞൻ സൂപ്പർ ഹീറോസിനെ, തേനീശകളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഡെയിലി ലൈഫിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. വലിയ വലിയ പ്രൊജക്ടുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില മാറ്റങ്ങൾ മാത്രം മതിയാകും. പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലും ബാൽക്കണികളിലും കുറച്ച് നാടൻ പൂച്ചെടികൾ നടുക എന്നതാണ്. നമ്മുടെ ആ ബീ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ ഗാർഡൻസ് ഈ ജീവികൾക്ക് ഫുഡ് കണ്ടെത്താനായിട്ട് വലിയൊരു സപ്പോർട്ട് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും അടിക്കുന്ന കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അഥവാ രാസ കീടനാശിനികൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളും നാച്ചുറൽ ആയിട്ടുള്ള രീതികളും നമ്മൾ കൃഷിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാവം ജീവികളുടെ ജീവൻ വലിയൊരു പരിധി വരെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത വേനൽക്കാലത്തോ നമ്മുടെ ടെറസിലോ അല്ലെങ്കിൽ പറമ്പിലോ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുന്നതും അവർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. വെള്ളത്തിൽ അവർക്ക് വന്നിരിക്കാനായിട്ട് പാകത്തിന് ചെറിയ കല്ലുകളോ മരക്കമ്പോ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. ഇതിനൊക്കെ പുറമെ നമ്മുടെ നാട്ടിലെ ലോക്കൽ ബീ കീപ്പേഴ്സിനെ അഥവാ ചെറുകിട കർഷകരെ സപ്പോർട്ട് ചെയ്യുക എന്നതും നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യം തന്നെയാണ്. വലിയ ബ്രാൻഡുകളുടെ

തേൻ വാങ്ങുന്നതിന് പകരം നമ്മുടെ ചുറ്റുമുള്ള കർഷകരിൽ നിന്ന് നേരിട്ട് തേൻ വാങ്ങുന്നത് വഴി നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യാനായിട്ടും ഒപ്പം യാതൊരു മായവും ഇല്ലാതെ പ്യുർ ആയിട്ടുള്ള തേൻ നമുക്ക് കിട്ടാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ കാടുകളും വലിയ മരങ്ങളും വിട്ടു നശിപ്പിക്കാതെ പ്രകൃതിയെ അതിന്റെ തനതായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും മുൻകൈ എടുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. 2026 ലോക തേനീശ ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ ജീവികളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ഒരു ചോയ്സ് അല്ല, മറിച്ച് നമ്മുടെ ഭൂമിയുടെയും ഫുഡ് സിസ്റ്റത്തിന്റെയും നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. നമ്മൾ ഇന്ന് കഴിക്കുന്ന നല്ല ഫ്രൂട്ട്സും രാവിലെ കുടിക്കുന്ന ഫ്രഷ് കോഫിയും എല്ലാം ഈ തേനീച്ചകളുടെ യാതൊരു സ്വാർത്ഥതയും ഇല്ലാത്ത ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ്. നമ്മൾ ഊട്ടാനായിട്ട് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത് അവർ നടത്തുന്ന ആ വിശ്രമമില്ലാത്ത പറക്കലും നമ്മുടെ പ്രകൃതിയിലെ എന്നും നിലനിൽക്കണം. ഈ ലോക തേനീച്ച ദിനത്തിൽ അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് നൽകാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ ലോക തേനീച്ച ദിനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാടധികം ഇൻഫോർമേറ്റീവ് ആയുള്ള കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാവരും കേട്ടുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ലൗഡ് സ്പീക്കറോട് വൈൻഡ് അപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി മറ്റൊരു വിശേഷവുമായി ഞാൻ വീണ്ടും ലൗഡ് സ്പീക്കറിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. Till then, it's me, RJ അനാമിക, signing off.

90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയഫം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി.

APL-മായിട്ട് ഈ ഒരു വൈകുന്നേരം എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ്. അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ മഴ നിറഞ്ഞ വൈകുന്നേരങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് എന്തായാലും ചെറിയ വെയിലൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ മഴയ്ക്ക് ശേഷം വെയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലേ നമുക്ക്. പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ തോന്നും, എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനൊക്കെ തോന്നും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ ഒരു വൈകുന്നേരം. അപ്പോൾ എന്തായാലും ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ നമ്മളിങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട, അടിപൊളി ഗെയിം കളിക്കാനായിട്ട് ഇനി 2 മണിക്കൂർ നേരത്തേക്ക് ആശ്രയ പ്രീമിയർ ലീഗുമായിട്ട് ഞാൻ ദാ ഇവിടെ ഉണ്ടാകും. 4 മണി മുതൽ 6 മണി വരെ ഇന്നത്തെയും പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസൊക്കെ ആയിട്ടാണ് ഞാൻ ദാ ഇപ്രാവശ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് കൂടി നിങ്ങളെ കാത്തുകാത്ത് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം എല്ലാ ഫ്രൈഡേസിലും നമ്മൾ ലക്കി ഡ്രോയിലൂടെയാണ് ആ ഒരു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതിയെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കേണ്ട. ഗെയിം എന്താണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. നല്ല 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ്, വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 14 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്ത് ഗെയിമായിരിക്കും ഈ ഒരു വൈകുന്നേരം കളിക്കാനായിട്ട് പോവുക എന്നെല്ലാവരും ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എന്നാലും ഗെയിം എന്താണെന്ന് ഞാനങ്ങ് പറഞ്ഞുതരാം. മലയാളത്തിൽ തന്നെ ഒരുപാട് നല്ല നല്ല പാട്ടുകളുണ്ടല്ലേ. ചില പാട്ടുകളൊക്കെ ആ പാട്ടിൻ്റെ വരി കേട്ടാൽ മതി നമുക്ക് മനസ്സിലാകും ഏതാണ് പാട്ട്. അത് ഇടയ്ക്കുള്ള വരിയാണെങ്കിലും ലാസ്റ്റത്തെ വരിയാണെങ്കിൽ പോലും അത് വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ പോലും അത് ഇന്ന പാട്ടല്ലേ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തായാലും ആ ലെവലിലുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്നത്തെ ദിവസം കളിക്കാനായിട്ട് പോകുന്നത്. സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല നല്ല പാട്ടുകൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ടിൻ്റെ വരികൾ, ഇടയ്ക്കുള്ള വരികൾ ഞാൻ പറയും. അപ്പോൾ ആ വരികൾ കേട്ടിട്ട് ഏത് പാട്ടാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറയണം. അതാണ് നമ്മുടെ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ അടിപൊളി ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ വരികളിലേക്ക് കടക്കുകയാണ്. വരി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരുന്നോളൂ. വരികൾ ഇങ്ങനെയാണ്: സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും ചൈത്രവേണുവൂതും മധുമന്ത്ര കോകിലങ്ങളും. അപ്പോൾ ഈ വരി കേട്ടിട്ട് പാട്ട് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291900 0474291909 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് ആൻസറൊക്കെ അറിയിക്കേണ്ടത്. വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9566649090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ വരികൾ ഒരിക്കൽ കൂടി പറയാം: സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും ചൈത്രവേണുവോതും മധുമന്ത്ര കോകിലങ്ങളും. വേഗം തന്നെ വരിയുടെ ആദ്യത്തെ വരി, ഈ പാട്ട് ഈ വരി കേട്ടിട്ട് ആദ്യത്തെ വരി എങ്ങനെയാണോ അത് വേഗം കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. എന്തായാലും ചിന്തിക്കാനുള്ള സമയം തരാം. ആ ഗ്യാപ്പിൽ നമ്മൾ രണ്ട് അടിപൊളിയായിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ പാട്ടിന്റെ വരികൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് നമ്മളിങ്ങനെ APLലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വരികൾ ഇങ്ങനെയായിരുന്നു: സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും ചൈത്രവേണുഭൂതും മധുമന്ത്ര കോകിലങ്ങളും. അപ്പോൾ ഈ വരി കേട്ടിട്ട് പാട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമായിരുന്നു. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന പാട്ടാണെന്നാണ് ഭാഗ്യലക്ഷ്മി ദ ആദ്യം തന്നെ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്. ദേവു ചേട്ടൻ നമുക്ക് പാടി അയച്ചിരിക്കുന്ന ആൻസർ വരുന്നത് അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ആ പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മനീഷ് ചേട്ടൻ ദേവാങ്കണങ്ങൾ എന്ന പാട്ടാണെന്ന് പാടി നമുക്ക് മെസ്സേജ് അയച്ച് തന്നിട്ടുണ്ട്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന് തന്നെയാണ്. ഷമി, വിഷ്ണു, മണികണ്ഠൻ ചേട്ടൻ, മേരിക്കുട്ടി, സാജൻ മാത്യു എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും ദേവാങ്കണങ്ങൾ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സൂസമ്മ, സോമച്ചൻ ആൻഡ് ശോഭന എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന പാട്ടാണെന്നാണ് കറക്റ്റ് ആൻസർ വരുന്നതും അത് തന്നെയാണ്. ഞാൻ ഗന്ധർവൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദാസാറ് പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ട് തന്നെയാണല്ലേ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. അപ്പോൾ കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത വരികളിലേക്ക് കടക്കുകയാണ്. വരികളിങ്ങനെയാണ്: പൂന്തുറയാകെ ചാകരയിൽ മുഴുകുമ്പോൾ പൊന്നല ചൂടി പാമരവും ഇളകുമ്പോൾ കാലിൽ ചിലമ്പാടുന്നൊരി തീരങ്ങൾ പോകാൻ നീയൻ കിന പാലാഴിയിൽ നീരാടിവായോ. വരികൾ കേട്ടിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എവർഗ്രീൻ സോങ്ങിൻ്റെ വരികളാണ്. പാട്ടേതാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474-291-9090. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9522-64-9090 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ വരികൾ ഒരിക്കൽ കൂടി പറയാം: പൂന്തുറയാകെ ചാകരയിൽ മുഴുകുമ്പോൾ പൊന്നല ചൂടി പാമരവും ഇളകുമ്പോൾ കാലിൽ ചിലമ്പാടുന്നൊരി തീരങ്ങൾ പോകാൻ നീയൻ കിന പാലാഴിയിൽ നീരാടിവായോ. അപ്പോൾ പാട്ടൊക്കെ വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. ആ ഗ്യാപ്പിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗാണ്. കൂടെയുള്ളത് ആർജെ അനുഷയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 42 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ആ വരികൾ ഇങ്ങനെയായിരുന്നു: പൂന്തുറയാകെ ചാകരയിൽ മുഴുകുമ്പോൾ പൊന്നല ചൂടി പാമരവും ഇളകുമ്പോൾ കാലിൽ ചിലമ്പാടുന്നൊരി തീരങ്ങൾ പോകാൻ നീയൻ കിനാ പാലാഴിയിൽ നീരാടി വായോ. വളരെ മനോഹരമായ വരികളാണ്. ഏത് പാട്ടിൻ്റെതാണ് ഈ വരികൾ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ് അഴകേ നിൻ മിഴിനീർ മണിയിൽ എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും അഴകേ നിൻ മിഴിനീർ എന്ന് പറഞ്ഞിട്ടാണ്. ദീപുചേടൻ പാടിയൊക്കെയാണ് നമുക്ക് ആൻസർ അറിയിച്ചിരിക്കുന്നത് കേട്ടോ. അഴകേ എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേരിക്കുട്ടി, വിശ്വൻ ചേട്ടൻ, മീനാക്ഷി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും അഴകേ എന്ന പാട്ടാണെന്നാണ്. സാജൻ മാത്യു, സുസമ്മ സോമച്ചൻ, മനോജ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നതും അഴകേ എന്ന പാട്ടാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരിയും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ അഴകേ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ശോഭന കെ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അഴകേ എന്ന പാട്ടാണെന്നാണ് ശോഭന ചേച്ചിയും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് അഴകേ എന്ന പാട്ട് തന്നെയാണ്. അമരത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണ്. ഗാനഗന്ധർവൻ ദാസാറും ഗാനകോകിലും നമ്മുടെ സ്വന്തം ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയ നല്ലൊരു പാട്ട് തന്നെയാണ്. ആ പാട്ടിൻ്റെ ഇടയ്ക്കുള്ള വരികളാണ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് ഇതാ അടുത്ത മനോഹരമായ വരികളിലേക്ക് കടക്കുകയാണ്. വരികൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരം ഇതളുള്ള താമരയിൽ, രചന ചതുരൻ, ചതുർമുഖനുണർന്നു സ്വർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു. അപ്പോൾ ഈ വരികൾ കേട്ടിട്ട് പാട്ട് ഏതാണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. കുറച്ച് കടുകട്ടിയായിട്ടുള്ള വരികളാണ്, എന്നാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടിൻ്റെ വരികൾ തന്നെയാണ്. വരികൾ ഒരിക്കൽ കൂടി പറയാം. ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരം ഇതളുള്ള താമരയിൽ, രചന ചതുരൻ, ചതുർമുഖനുണർന്നു സ്വർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു. അപ്പോൾ പാട്ട് ഏതാണെന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
4: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

വെൽക്കം ബാക്ക് ടു അശ്രേയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇന്ന് നമ്മൾ ഗെയിമിൽ എടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഗെയിം എന്താന്ന് നോക്കുകയാണെങ്കിൽ പാട്ടുകൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. പാട്ടുകളുടെ വരികൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ്. ഇതാ ഒരു മണിക്കൂർ നേരമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 6 വരെയാണ് ഈ ഒരു ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് എന്നുള്ളൊരു കാര്യം എടുത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വരികൾ ഇങ്ങനെയായിരുന്നു. വരികൾ: ആദിമ ചൈതന്യനാഭിയിൽ വിരിയും 1000 ഇതളുള്ള താമരയിൽ, രചന ചതുരൻ ചതുർമുഖനുണർന്നു സർഗം തുടർന്നു, കലയിലൊരു സ്വർഗം വിടർന്നു. അപ്പോൾ പാട്ട് ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കണം. അപ്പോൾ ഇതുവരെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിലും മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 6 4 9 0 9 0 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു ഷമി എന്നിവർ ചേർന്നിട്ടാണ്. സംഗീതമേ അമര സല്ലാപമേ എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദീപുചേടൻ പാടി നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ആൻസർ സംഗീതമേ എന്ന പാട്ടാണ്. വിശ്വൻചേട്ടൻ, അർച്ചന, മനീഷ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും സംഗീതമേ അമര സല്ലാപമേ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് മണികണ്ഠൻ ചേട്ടൻ, സാജൻ മാത്യു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സംഗീതമേ അമര സല്ലാപമേ. മേരിക്കുട്ടി ശേഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും സംഗീതമേ എന്ന പാട്ടാണെന്നാണ്. സുസമ്മ സോമച്ചൻ ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ശോഭനയാണ്. ശോഭന ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സംഗീതമേ അമര സല്ലാപമേ എന്ന പാട്ടാണെന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് സർഗം എന്ന സിനിമയിലെ സംഗീതമേ അമര സല്ലാപമേ എന്ന പാട്ട് തന്നെയാണ്. അപ്പോൾ എന്നാലും എല്ലാവരും കറക്റ്റ് ആൻസറാണ് അയച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത വരികളിലേക്ക് കടക്കുകയാണ്. വരികൾ ഇങ്ങനെയാണ്: കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം, മനതാരിൽ മധുമാസം തളിരാടിയ നേരം, അകമരുവും മയിലിണകൾ തുയിലുണരും കാലം. അപ്പോൾ വരികൾ കേട്ടിട്ട് ഏത് പാട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474-291-9090 എന്ന നമ്പറിലേക്ക്. വരികൾ ഒരിക്കൽ കൂടി പറയാം: കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം, മനതാരിൽ മധുമാസം തളിരാടിയ നേരം, അകമരുവും മയിലിണകൾ തുയിലുണരും കാലം. അപ്പോൾ വരികൾ ഇതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളം സോങ്ങിൻ്റെ വരികളാണ്. അപ്പോൾ ആൻസർ വേഗം അറിയിച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9 5 2 6 4 9 0 9 0 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അപ്പൊ ബ്രേക്കിന് മുൻപ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന വരികൾ ഇതായിരുന്നു. കുളിരേകും കനവെന്നിൽ കതിരാടിയ കാലം, മനതാരിൽ മധുമാസം തളിരാടിയ നേരം, അകമരവും മയിലിണകൾ തൊയിലുണരും കാലം. ഏത് പാട്ടിന്റെ വരികളാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപുചേട്ടനാണ് കേട്ടോ. മലരെ നിന്നെ കാണാതിരുന്നാൽ എന്ന പാട്ടാണെന്നാണ് ദീപുചേട്ടൻ പാടി നമുക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മലരെ നിന്നെ കാണാതിരുന്നാൽ. വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്ന ആൻസറും മലരെ നിന്നെ കാണാതിരുന്നാൽ എന്നാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അരൂപശ്രീ ആണ്. മലരെ നിന്നെ കാണാതിരുന്നാൽ അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആണോ, നമുക്ക് ലാസ്റ്റ് നോക്കാം. ആൻഡ് മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മലരെ നിന്നെ കാണാതിരുന്നാൽ. മണികണ്ഠൻ ചേട്ടൻ, മൈക്കിൾ, മനോജേട്ടൻ, സജൻ, മാത്യു, മേരിക്കുട്ടി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും മലരെ നിന്നെ കാണാതിരുന്നാൽ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് ശോഭന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മലരെ നിന്നെ കാണാതിരുന്നാൽ. സുസമ്മ സോമച്ചൻ ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്, മലരെ നിന്നെ കാണാതിരുന്നാൽ എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഒരേ പാട്ട് തന്നെയാണ്. എന്തായാലും ആൻസർ വരുന്നതും മലരെ നിന്നെ കാണാതിരുന്നാൽ എന്ന പാട്ട് തന്നെയാണ്. പ്രേമത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ആ പാട്ടിൻ്റെ വരികളെ എപ്പോൾ കേട്ടാലും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് ഇതാ അടുത്ത വരികളിലേക്ക് കടക്കുകയാണ്. വരികൾ ഇങ്ങനെയാണ്. തൃത്താല കോലോത്തെ തേതി പെണ്ണിന് തിരുവിരലിൽ ചാർത്താൻ താരമോതിരം, കണ്ണെഴുതാൻ രാവിരുൾ കൂട്ടു കൺമശി, കസവണിയാൻ മാറ്റെഴും മാഘ പൗർണമി. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളം പാട്ടിൻ്റെ മനോഹരമായ വരികളാണ്. ഏത് പാട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291909090 എന്ന നമ്പറിലേക്കാണ്. വരികൾ ഒരിക്കൽ കൂടി പറയാം. തൃത്താല കോലോത്തെ തേതി പെണ്ണിന് തിരുവിരലിൽ ചാർത്താൻ താരമോതിരം, കണ്ണെഴുതാൻ രാവിരുൾ കൂട്ടു കൺമശി, കസവണിയാൻ മാറ്റെഴും മാഘ പൗർണമി. അപ്പൊ ആൻസർ മെസ്സേജ് ആയിട്ടും അറിയിച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേട്ടോണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 34 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന വരികൾ ഇങ്ങനെയായിരുന്നു: തൃത്താല കോലോത്തെ തേതി പെണ്ണിന് തിരുവിരലിൽ ചാർത്താൻ താരമോതിരം, കണ്ണെഴുതാൻ രാവിരുൾ കൂട്ട് കൺമശി, കസവണിയാൻ മാറ്റെഴും, മാഘ പൗർണമി. വളരെ ഫേമസ് ആയിട്ടുള്ള മനോഹരമായൊരു മലയാളം പാട്ടിൻ്റെ വരികളാണ്. അപ്പോൾ ആ പാട്ട് ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യ ആൻസർ. അറിയിക്കാനായിട്ടൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കാണ്. അപ്പോൾ ഇതുവരെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും ആൻസർ അറിയിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മൈക്കിലാണ്. പാടി തൊടിയിലേതോ എന്ന പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പാടി തൊടിയിലേതോ. ദേവുചരൺ പാടി നമുക്ക് ആൻസർ അറിയിച്ചിട്ടുണ്ട്. ആറാം തമ്പുരാൻ എന്ന സിനിമയിലെ പാടി എന്ന പാട്ടാണെന്നാണ്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ആടി തൊടിയിലേതോ എന്നാണ്. ഓക്കെ. വിഷ്ണു ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് പാടി തൊടിയിലേതോ എന്ന പാട്ടാണെന്നാണ്. മനുചേട്ടൻ, മീനാക്ഷി, മണികണ്ഠൻ ചേട്ടൻ, അരൂപശ്രീ, സൂസമ്മ, സോമച്ചൻ, സാജൻ മാത്യു, മേരിക്കുട്ടി ആൻഡ് ഫൈനലി ശോഭന. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ പാടി എന്നാണ്. പാടിയായാലും ആടിയായാലും കറക്റ്റ് ആൻസർ വരുന്നത് പാടി തൊടിയിലേതോ പൊന്നാഞ്ഞിലിമേൽ എന്ന പാട്ടാണ്. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് തന്നെയാണല്ലേ. ആറാം തമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചിത്രാമ്മയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് ദാസാറാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് വരികളിലേക്ക് കടക്കുകയാണ്. വരികൾ ഇതാണ്: സായന്തനപ്പൂക്കൾ ശലഭങ്ങളാകുന്നു, സംഗീതമോടെ നിൻ കവിളിൽ തലോടുന്നു, കല്യാണം കാണാൻ വരേണം, കണ്ണാടി മുല്ലേ കല്യാണം കാണാൻ വരേണം. അപ്പോൾ പാട്ട് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-291-9090, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
4: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആസ്പ്രേയ പ്രീമിയർ ലീഗ്. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളം പാട്ടുകളുടെ വരികൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിം ആയിരുന്നു നമ്മൾ ഇത്രയും നേരമായിട്ടും APLലൂടെ കളിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇന്നത്തെ ആസ്പ്രേയ പ്രീമിയർ ലീഗിലെ ലാസ്റ്റ് ചോദ്യം ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന വരികൾ ഇങ്ങനെയായിരുന്നു. സായന്തനപ്പൂക്കൾ ശലഭങ്ങളാകുന്നു, സംഗീതമോടെ നിൻ കവിളിൽ തലോടുന്നു, കല്യാണം കാണാൻ വരേണം കണ്ണാടി മുല്ലേ, കല്യാണം കാണാൻ വരേണം. അപ്പോൾ ഈ വരികൾ ഏത് പാട്ടിൻ്റേതാണ് എന്നതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സൂസമ്മ സോമച്ചനാണ്. മണിമുറ്റത്താവണിപ്പന്തൽ എന്ന പാട്ടാണെന്നാണ് ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദീപു ചേട്ടനും മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് മണിമുറ്റത്താവണിപ്പന്തൽ എന്ന പാട്ടാണെന്നാണ്. അർച്ചന, വിഷ്ണു, ഷെമി, അരൂപശ്രീ, മനോജ്, മീനാക്ഷി, മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും മണിമുറ്റത്താവണിപ്പന്തൽ എന്ന പാട്ടാണെന്നാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ലാവണ്യയാണ്. ലാവണ്യയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ മണിമുറ്റത്താവണിപ്പന്തൽ എന്ന് തന്നെയാണ്. കൊട്ടാരക്കരയിൽ നിന്നും സുബി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മണിമുറ്റത്താവണിപ്പന്തൽ ഡ്രീംസ് എന്ന മൂവിയിലെ പാട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേരിക്കുട്ടി ആൻഡ് ഫൈനലി സാജൻ മാത്യു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും മണിമുറ്റത്താവണിപ്പന്തൽ എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഡ്രീംസ് എന്ന സിനിമയിലെ മണിമുറ്റത്താവണിപ്പന്തൽ എന്ന പാട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ആസ്പ്രേയ പ്രീമിയർ ലീഗ് വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ എന്തായാലും ഗെയിമൊക്കെ കളിച്ച് ബോറടിയൊക്കെ മാറി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ ആരും എവിടെയും പോകരുത്, കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആസ്പ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

0: മനസ്സിലൊരു വലിയ ആവേശത്തിന്റെ തീപ്പൊരി പടരുന്ന മലയാള സിനിമ അടുത്തിടെ കണ്ട ഏറ്റവും കരുത്തുറ്റ ഒരു രാഷ്ട്രീയ ആക്ഷൻ ഡ്രാമ. മനസ്സിൽ ഇരുമ്പിയാർക്കുന്ന പോരാട്ടത്തിന്റെ കഥ പറയുന്ന പടവിട്ട് ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു മൈ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജി സുൽത്താന.
1: നരയുടെ എണ്ണം കൂടി വരുന്നുണ്ട്, കാശും കൂടും.
2: ഞാനേ മൊത്തത്തിലങ്ങ് വെള്ളപൂശിയാലോ എന്ന് ആലോചിക്കുന്നു. ഷർട്ടും മുണ്ടും എല്ലാം.
3: കണ്ണോർന്ന് നോക്കടാ, അന്റെ മുന്നിലല്ല ആ മോഹനെ നല്ലൊരു വാർക്ക വീട് കെട്ടി ഉണ്ടാക്കിയ. വീടാകെ മൊത്തം ചോർന്ന് ഒലിക്കുക. ഇനി ആ കഞ്ഞിക്കലം കൂടി ഓട്ടിനടി വെക്കാൻ ബാക്കിയുള്ളൂ.
4: രവിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, വെറുതെ വീട്ടിലിരിക്കല്ലേ, പണിയെടുക്കാത്തതിന് മാർക്ക് കൊടുക്കണം.
0: പേരുപോലെ തന്നെ ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് പടവെട്ടി ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരന്റെ കഥയാണ് ഈ ചിത്രം നമുക്ക് മുന്നിലേക്ക് തുറന്നു കാണിക്കുന്നത്. വടക്കൻ കേരളത്തിന്റെ തനതായ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു ജനതയുടെയും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെയും അതിജീവനത്തിന്റെ കഥ മനോഹരമാക്കി ദൃശ്യവൽക്കരിച്ച ഈ ചിത്രം തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന പ്രതിഭയായ നവാഗത സംവിധായകൻ ലിജു കൃഷ്ണനാണ്. ആദ്യ ചിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു രാഷ്ട്രീയ പ്രമേയം കൈകാര്യം ചെയ്യാൻ അദ്ദേഹം കാണിച്ച ധീരത ശരിക്കും

0: അഭിനന്ദനാർഹമാണ്.
1: സ്വർണാവസരമാണ്, എടുത്തിയാട്ടം വേണ്ട, കൃത്യമായിട്ടൊന്ന് ഊതിയ മതി.
0: ഈ വലിയ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച് നിർമ്മാതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രശസ്തമായ യുഡ്ലി ഫിലിംസ് മലയാളികളുടെ പ്രിയതാരം സണ്ണി വെയിന്റെ ഉടമസ്ഥതയിലുള്ള സണ്ണി വെയിൻ പ്രൊഡക്ഷൻസുമായി കൈകോർത്താണ് ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വിക്രം മെഹ്റ, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ, സണ്ണി വെയിൻ എന്നിവരാണ് ഈ ചിത്രത്തിന്റെ വിജയകരമായ നിർമ്മാണത്തിന് പിന്നിൽ അണിനിരുന്നത്. ഇനി ഈ സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ താരനിരയെ തന്നെ ഇവിടെ കാണാം. നമ്മുടെ യുവജനങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രിയ നായകൻ നിവിൻ പോളിയാണ് ചിത്രത്തിൽ നായകനായി കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വേഷ പകർച്ചയുമായി എത്തുന്നത്. അദ്ദേഹത്തോടൊപ്പം തമിഴ് ചിത്രം അരുവിയിലൂടെ ദക്ഷിണേന്ത്യൻ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ അതിഥി ബാലൻ നായികയായി എത്തുന്നു.
2: നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ആളുകൾ ഇവിടെ കൂടും എന്നതാണ് കാര്യം.
1: പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോ പേടിക്കരുത്, കൂടെ നിൽക്കണം.
3: നിങ്ങളുടെയൊക്കെ ആഗ്രഹത്തിനല്ലേ അച്ഛാ ഇത്രയും നാളെ ഞാൻ ജീവിച്ചേ? പക്ഷെ എന്റെ ഇഷ്ടമാണ് എനിക്ക് നല്ലത്.
2: കാണുന്ന കാടും മലയും കുന്നുമൊക്കെ ഓടിയിട്ട് ചരിത്രം ഉണ്ടാക്കാനുണ്ട് ഇവിടെ. ഇവിടെ മാനൂർ എക്സ്പ്രസ് ഉണ്ടായത്.
0: കൂടാതെ വില്ലൻ വേഷത്തിൽ അത്യുഗ്രൻ പ്രകടനം കാഴ്ചവെച്ച ഷമി തിലകൻ, മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായ ഷൈൻ ടോം ചാക്കോ, വിസ്മയിപ്പിക്കുന്ന നടൻ ഇന്ദ്രൻ, അനുഭവ സമ്പന്നനായ വിജയരാഘവൻ, സുധീഷ്, രമ്യ സുരേഷ് എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അതിലുപരി ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്ന കണ്ണൂരിലെ മാലൂർ എന്ന ഗ്രാമത്തിലെ ആയിരത്തോളം സാധാരണക്കാരായ നാട്ടുകാർക്ക് അഭിനയത്തിൽ പ്രത്യേക പരിശീലനം നൽകി ഈ ചിത്രത്തിന്റെ ഭാഗമാക്കി എന്നൊരു വലിയ സവിശേഷതയും ഇതിനുണ്ട്. ഈ ചിത്രത്തിന്റെ കഥയെ കുറിച്ച് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, മുൻപ് ഒരു മികച്ച കായിക താരമായിരുന്ന എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ കാരണം ജീവിതത്തിൽ നിരാശനായി ഒന്നിനും കൊള്ളാത്തവനായി ജീവിച്ച രവി എന്ന യുവാവ് തന്റെ നാടിനെയും ജനങ്ങളെയും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ ശക്തികൾക്കെതിരെയും അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കെതിരെയും നടത്തുന്ന അതിശക്തമായ പോരാട്ടത്തിന്റെയും ആത്മാഭിമാന വീണ്ടെടുക്കലിന്റെയും കഥയാണിത്.
4: ഈ കാണുന്ന മലയൊക്കെ കുത്തി തോരുന്നത് നമുക്ക് വേണോ ചേട്ടാ?
0: തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സമയത്ത് പ്രേക്ഷകരിൽ നിന്നും ചലച്ചിത്ര നിരൂപകരിൽ നിന്നും വളരെ മികച്ച സ്വീകാര്യതയാണ് ഈ ചിത്രത്തിന് ലഭിച്ചത്. നിവിൻ പോളിയുടെ അസാധ്യമായ ശാരീരിക മാറ്റവും തീക്ഷ്ണമായ അഭിനയവും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. സിനിമ മുന്നോട്ട് വെക്കുന്ന ശക്തമായ രാഷ്ട്രീയവും റിയലിസ്റ്റിക് ശൈലിയിലുള്ള മേക്കിംഗും കാരണം പ്രേക്ഷക ഹൃദയങ്ങളിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ പടവെട്ട് എന്ന ഈ ചിത്രത്തിന് സാധിച്ചു.

നടക്കോറോത്തിരുവി നാടിനും വീടിനും അധികപ്പറ്റു മണ്ണല്ല മാരാരുടെ മണ്ടച്ചാറി സ്വന്തം തല സ്വന്തം കാൽ കത്തും മരമേ നീയകമനീറി നീറിപ്പുകയെ തീച്ചുടലയാള് പൊണ്ണത്തടിമേൽ വിറക് നീ കാട് വസന്തർത്തു നീ ശരം വില്ല് കാട്ടാളനു മേക്രൗഞ്ചവുമേ കോറോത്തരവി മാളത്തിലലി പാമ്പുഫണം നീർത്തുന്നത് കാണുന്നില്ലേ കൈക്കോട്ടരടാ കടമെടുക്കടാ അകമടിച്ചു പുറമടിച്ചു വെടിപ്പാക്ക.

ക്ഷേമരാഷ്ട്രം താങ്ങുന്നില്ല, തലമില്ല, തേങ്ങ മാങ്ങ വാഴ പോല പല പല അറ്റിട്ട് വരും തെന്നായ്ക്കൾ, കള്ള കാട്ടുപന്നികൾ, രാജ്യദ്രോഹികൾ ഒരുത്തനെയും ഈ വേദിക്ക് പിറക്കാതെ കൂട്ടാൻ നമ്മളെ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Clapboard. ചിത്രത്തിന്റെ കഥയിലേക്ക് വളരെ വിശദമായി ചെന്നാൽ സിനിമ ആരംഭിക്കുന്നത് കണ്ണൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെയുള്ള രവി എന്ന യുവാവാണ് നമ്മുടെ കഥാനായകൻ. മുൻപ് ഒരു മികച്ച അത്ലറ്റ് ആയിരുന്ന രവി ഉണ്ടായ ഒരു വലിയ അപകടത്തെ തുടർന്ന് കായികരംഗം ഉപേക്ഷിക്കേണ്ടി വരികയും പിന്നീട് ജീവിതത്തിൽ പൂർണ്ണമായും നിരാശനായി യാതൊരു ജോലിയും ചെയ്യാതെ മടിയനായി ജീവിക്കുന്ന ഒരാളാണ്.
1: ഈ പഞ്ചായത്തിൽ നിങ്ങളുടെ
2: തന്റെ
0: ചെറിയമ്മയായ പുഷ്പയോടൊപ്പമാണ് രവി താമസിക്കുന്നത്. തകർന്നു വീഴാറായ ഒരു ചെറിയ വീട്ടിലാണ് ഇവർ കഴിയുന്നത്. വീട് നന്നാക്കാൻ പഞ്ചായത്തിൽ നിന്ന് പണം ലഭിക്കുന്നതിനായി പുഷ്പ നിരന്തരം അപേക്ഷ നൽകുന്നുണ്ടെങ്കിലും അധികാരികൾ അതൊന്നും ചെവികൊള്ളാറില്ല. ഈ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ കുയ്യോളി എന്ന പ്രാദേശിക രാഷ്ട്രീയ നേതാവ് തീരുമാനിക്കുന്നു. രവിയുടെയും പുഷ്പയുടെയും അനുവാദമില്ലാതെ അവരുടെ വീട് പുതുക്കി പണിയുകയും ആ വീടിന് മുന്നിൽ തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ വലിയൊരു പരസ്യ പലക സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇതുവഴി പോകുന്ന എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും രവിയുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൽ പ്രകോപിതനായ രവി ഒരു രാത്രിയിൽ ആ പലക തല്ലിപ്പൊളിക്കുന്നു. ഇത് അറിഞ്ഞ കുയ്യോളി ഈ അവസരവും രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും എതിർ പാർട്ടിക്കാരാണ് ഇത് ചെയ്തതെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു.
3: നിന്റെയൊക്കെ തലമുടിയല്ലേ ഞാൻ ചരിച്ചത്? അല്ലല്ല, തലയോട്ടി അല്ലല്ലോ. പിന്നെ എന്താണ് എമ്പോക്കികളെ ഒന്നും സംഭവിക്കാത്തത് പോലെ ഒട്ടും പ്രതീക്ഷിക്കരുത് കേട്ടോ.
0: എന്നാൽ ഭയമില്ലാതെ രവി പോലീസിനോട് ഇത് ചെയ്തത് താൻ തന്നെയാണെന്ന് തുറന്നു പറയുന്നു. തുടർന്ന് കുയ്യോളി ആ പലക വീണ്ടും സ്ഥാപിക്കുകയും രവിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് രവിയുടെ അയൽക്കാരനായ മോഹനന്റെ പിതാവ് കാട്ടുപന്നിയുടെ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. ഇതിന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ മോഹനനും പരിക്കേൽക്കുമ്പോൾ അവിടെ അപ്രതീക്ഷിതനായി എത്തുന്ന രവി ആ കാട്ടുപന്നിയെ സാഹസികമായി വധിക്കുന്നു. ഈ സംഭവം രവിയുടെ ഉള്ളിലെ ഭയത്തെയും മടിയെയും ഇല്ലാതാക്കുകയും അവനിൽ വലിയൊരു മാറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അവൻ ജീവിതത്തിൽ ഇനി മടിയനായിരിക്കില്ലെന്ന് ഉറപ്പിച്ച് തന്റെ സ്വന്തം മണ്ണിൽ കൃഷി ചെയ്യാൻ ആരംഭിക്കുന്നു.
4: രവി, ഇതിപ്പോ പാർട്ടിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇനി ഇതിൽ തൊട്ടവന്റെ കൈ ഞങ്ങൾ വിട്ടു.
5: നടരാടികൾ നടമാടിയാ.

എന്നാൽ മറുവശത്ത് കുയോളി എന്ന രാഷ്ട്രീയ നേതാവ് കോർപ്പറേറ്റ് താല്പര്യങ്ങളോടെ പാവപ്പെട്ട കർഷകരുടെ ഭൂമി മുഴുവൻ തട്ടിയെടുക്കാൻ വിനാശകരമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഇതിനെ രവി ശക്തമായി എതിർക്കുന്നു. ഇതിന് പ്രതികാരമായി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് റാലിയുടെ സമാപന സ്ഥലം രവിയുടെ വീടും കൃഷിഭൂമിയും ആയിരിക്കുമെന്ന് അത് തല്ലി തകർക്കുമെന്നും കുയോളി പ്രഖ്യാപിക്കുന്നു. റാലി രവിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്റെ വീടിന് മുന്നിലെ രാഷ്ട്രീയ പലക രവി പൂർണ്ണമായും തകർക്കുന്നു. തുടർന്ന് പാർട്ടിക്കാരും രവിയും വലിയൊരു സംഘർഷം നടക്കുകയാണ്.

പോരാട്ടത്തിൽ രവി അവരെ എല്ലാം ഒറ്റയ്ക്ക് നേരിട്ട് പരാജയപ്പെടുത്തുന്നു. ഒടുവിൽ കുയോളിയോട് ഇനി ഒരിക്കലും തന്റെ മണ്ണിൽ കാലുകുത്തെത്തുന്ന് രവി താക്കീത് ചെയ്യുന്നു. ഈ മണ്ണ് കർഷകരുടേതാണ്, ഞങ്ങളുടേതാണ് എന്നും ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ നാട്ടുകാരുടെയും അവകാശങ്ങളും അന്തസ്സ് രവി വീണ്ടെടുക്കുന്നതോടെ സിനിമ പൂർണ്ണമായ വിജയത്തോടെ അവസാനിക്കുന്നു.

0: ലാഭം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072 5859 08 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലൂണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. June 1 മുതൽ വില വർധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലൂണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. VD സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്.
2: മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററികാര്യം, പരിസ്ഥിതി എന്നിവയും K മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. AP അനിൽകുമാറിന് റവന്യൂ വകുപ്പും PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും M ലിജു എക്സൈസ് സഹകരണ വകുപ്പുകളും റോജി M ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പ് T സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം KA തുളസിക്കും. തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ OJ ജനീഷിനുമാണ്. N ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും PK ബഷീർ പൊതുമരാമത്ത് വകുപ്പും VE അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൺസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും CP ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 16-ാം കേരള നിയമസഭയിലെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടേം സ്പീക്കർ G സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്നു രാവിലെ നടന്ന ചടങ്ങിലാണ് G സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29-ാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ PSCക്ക് ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
1: സംസ്ഥാനത്ത് സ്കൂളുകൾ June 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ May 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമാപ്പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. June 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്ര വ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 100 ബില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26 കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 117 ഉയർന്ന് 75,318 നിഫ്റ്റി 41 നേട്ടത്തിൽ 23,659 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 960 രൂപ വർദ്ധിച്ച് 116,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, ഐ ടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും കെ മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: ഇത്രയധികം മനോഹരമാക്കിയതിൽ അതിലേറെ അണിയറ പ്രവർത്തകരുടെയും അഭിനേതാക്കളുടെയും പങ്ക് വളരെ വലുതാണ്. ആദ്യം തന്നെ പറയേണ്ടത് നമ്മുടെ ജനപ്രിയ നായകൻ നിവിൻ പോളിയുടെ അഭിനയ മികവിനെ കുറിച്ചാണ്. ശരീരഭാരം കൂട്ടി സാധാരണക്കാരായ ഒരു ഗ്രാമീണ യുവാവായും പിന്നീട് ആവേശമുണർത്തുന്ന പോരാളിയായും അദ്ദേഹം നടത്തിയ വേഷപ്പകർച്ച കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നാണ്. ഭാവങ്ങളിലും ഡയലോഗ് ഡെലിവറിയിലും അദ്ദേഹം പുലർത്തിയ തീവ്രത പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു.
1: എന്താണ് വികസനം? ദാഹിച്ച വെള്ളം പോലും കിട്ടാത്തൊൻ്റെടുത്ത് മരം നട്ടാൽ ഭാവിയിൽ മഴ പെയ്യും എന്ന് കുടിനായം പറയുന്നതാണോ വികസനം?
0: അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് കുയോളി എന്ന വില്ലൻ കഥാപാത്രത്തെ അനശ്വരമാക്കിയ ഷമി തിലകന്റെ പ്രകടനമാണ്. അദ്ദേഹത്തിന്റെ ക്രൂരത നിറഞ്ഞ ചിരിയും ഭാവങ്ങളും സിനിമയ്ക്ക് വലിയൊരു കരുത്തു നൽകി. ശ്യാമ എന്ന കഥാപാത്രമായി എത്തിയ അതിഥി ബാലൻ, ഷൈൻ ടോൺ ചാക്കോ, രമ്യ സുരേഷ്, ഒപ്പം ഇന്ദ്രൻസ് എന്നിവരെല്ലാം തങ്ങളുടെ വേഷങ്ങൾ അങ്ങേയറ്റം റിയലിസ്റ്റിക് ആയി കൈകാര്യം ചെയ്തു. സാങ്കേതിക വശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ദീപക് ടി മേനോന്റെ ഛായാഗ്രഹണം, കണ്ണൂരിന്റെ പച്ചപ്പും ഒപ്പം സംഘടനാ രംഗങ്ങളിലെ തീവ്രതയും ഒട്ടും തുറന്നു പോകാതെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. ഷഫീഖ് മുഹമ്മദ് അലിയുടെ കൃത്യമായി എഡിറ്റിംഗ് സിനിമയുടെ ഒഴുക്ക് നിലനിർത്താൻ സഹായിച്ചു. ഇനി ഈ സിനിമയുടെ ജീവൻ എന്ന് പറയാവുന്ന സംഗീത സംവിധാനത്തിലേക്ക് വരാം. പ്രിയ സംഗീതജ്ഞനായിട്ടുള്ള ഗോവിൻ വസന്തിയാണ് ചിത്രത്തിന്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ അന്തരീക്ഷത്തിന് അനുയോജ്യമായ രീതിയിൽ നാടനീണങ്ങളും ആധുനിക സംഗീതവും ഇദ്ദേഹം സമന്വയിപ്പിച്ചു. നിന്നോക്ക് അല്ലെങ്കിൽ മഴപ്പാട്ടി എന്ന മനോഹരമായ ഗാനം ഗോവിൻ വസന്തിയും ആൻ ആമിയും ചേർന്ന് ആലപിച്ചപ്പോൾ അത് പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു. കൂടാതെ സി ജെ കുട്ടപ്പൻ, വേടൻ, മത്തായി സോനൽ എന്നിവർ ചേർന്ന് ആലപിച്ച് പാഞ്ഞു പാഞ്ഞു എന്ന ഗാനം തിയേറ്ററുകളിൽ വലിയ ആവേശം വിതറിയ ഒന്ന് തന്നെയാണ്. ഷഹബാസ് ആമൻ, ഭാവന എന്നിവർ പാടിയ പാട്ടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇനി ചിത്രത്തിന്റെ ബജറ്റും കളക്ഷനും പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 17 കോടിയോളം രൂപ ചെലവിട്ടാണ് ഈ വലിയ ചിത്രം നിർമ്മിച്ചതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.
2: അടവാടികൾ, അടരാടികൾ.

സുവിശേഷ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 4.10 കോടിയോളം രൂപയാണ് ചിത്രത്തിന് നേടാനായത്. ചില ഭാഗങ്ങളിലെ ഇടിച്ചിലും രണ്ടാം പകുതിയിലെ സങ്കീർണമായ രാഷ്ട്രീയ ദർശനങ്ങളും കാരണം ബോക്സ് ഓഫീസിൽ വിചാരിച്ചത്ര വലിയൊരു വാണിജ്യ വിജയം നേടാൻ ചിത്രത്തിന് കഴിഞ്ഞില്ലെങ്കിലും OTT പ്ലാറ്റ്ഫോമുകളിൽ എത്തിയപ്പോൾ വലിയൊരു പ്രേക്ഷക പ്രശംസയാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ചുരുക്കത്തിൽ വെറും ഒരു മാസ് പടം എന്നതിലുപരി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ശബ്ദമായി മാറാൻ പടവെട്ടിന് സാധിച്ചു. അപ്പോ ഇനി മറ്റൊരു സിനിമാ വിശേഷവുമായി വരാം അടുത്ത ക്ലബ് ബോർഡിൽ. സോ ടിൽ ദെൻ ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: Take a break.
1: Hi, hello, namaskaram, very good evening and welcome to Take a Break on Aspreya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ടേക്ക് എ ബ്രേക്കുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് ആർ ജെ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കുറച്ചധികം ലോകകാര്യങ്ങൾ കേട്ടറിയാനുള്ള സമയമാണ് ടേക്ക് എ ബ്രേക്ക് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ കേട്ടോ. ജീവിതത്തിലെ പണം വിനിയോഗിക്കപ്പെടുന്നതിന് പിന്നിലെ ബോധപൂർവമല്ലാത്ത ഒരു തിരക്കഥ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ പറ്റി ഒന്ന് കേട്ടറിഞ്ഞാലോ. ഇത് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് സമാധാന ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പണം എന്നത് നാണയങ്ങളോ അല്ലെങ്കിൽ കറൻസിയോ ബാങ്ക് ബാലൻസോ മാത്രമല്ല, അത് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ ഒരു പ്രതിഫലനം കൂടിയാണല്ലേ. അപ്പോൾ ഓരോ മലയാളിയുടെയും ജീവിതത്തിൽ ഈ പണം വിനിയോഗിക്കപ്പെടുന്നതിന് പിന്നിൽ ബോധപൂർവമല്ലാത്ത ഒരു തിരക്കഥ പ്രവർത്തിക്കുന്നുണ്ട്. ഈ തിരക്കഥ തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സമാധാനപരമായിട്ട് ജീവിക്കുന്നതിനുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിന് പണത്തിന്റെ വരവിനൊപ്പം അതിന്റെ പോക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പണം പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ ഉപയോഗിക്കപ്പെടുത്താം കേട്ടോ. അതായത് നിങ്ങളുടെ കുടുംബത്തിന്റെയും ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ടും പിന്നെ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാനുള്ള ഒരു അളവുകോലായിട്ട്. നിർഭാഗ്യവശാൽ പലരും രണ്ടാമത്തേതാണ് സെലക്ട് ചെയ്യുന്നത്. അയൽക്കാരൻ ഒരു പുതിയ എസ് യു വി വാങ്ങുമ്പോൾ നമ്മുടെ നല്ല കണ്ടീഷനിലുള്ള കാറ് പെട്ടെന്ന് മോശമാകുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നി തുടങ്ങുമല്ലേ. അപ്പോൾ ആക്ച്വലി പറഞ്ഞു വരികയാണെങ്കിൽ ഈ ഒരു മത്സര ബുദ്ധി ക്രമേണ കടക്കണിയിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും ഒക്കെ നയിക്കുന്നതിന് കാരണമാകും. ജീവിതം ആസ്വദിക്കുന്നതിന് പകരം മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ള ആ ഒരു ശ്രമത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഈ പണത്തിന്റെ തിരക്കഥ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. പണം എന്ന ആവശ്യം ജീവിതത്തെ വേട്ടയാടാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അതിനാലാണ് പണം വരുന്നതിൽ ശ്രദ്ധ വയ്ക്കുന്നത് പോലെ തന്നെ പണം പോകുന്നതിലും ശ്രദ്ധയുണ്ടാകണം എന്ന് പറയുന്നത്. പൊതുവെ പണം പോകുന്ന വഴി എന്ന് പറയുന്നത് ഷോപ്പിങ്ങിലായിരിക്കും അല്ലേ. കൂടുതലും സ്ത്രീകളായിരിക്കും ഈ ഷോപ്പിങ്ങിന്റെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഷോപ്പിംഗ് പൊതുവിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, എന്നാൽ അതൊരു ഭ്രമമായിട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ കാശ് പോകുന്ന വഴി അറിയത്തില്ല. ഷോപ്പിംഗ് മാളുകളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ നമ്മളെ കൊണ്ട് അനാവശ്യമായിട്ട് പണം ചിലവാക്കുന്ന തരത്തിലാണ്. അപ്പോൾ അതിന് തടയിടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ലിസ്റ്റ് ആൻഡ് ലോക്ക് നിയമം പാലിക്കാം. അതായത് ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപ് വാങ്ങാനുള്ള സാധനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു സാധനവും വാങ്ങത്തില്ല എന്ന് സ്വയം ഉറപ്പിക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, മാളിലെ ഏതെങ്കിലും ഒരു സ്റ്റോറിലെ ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഉടനെ വാങ്ങാതെ മാളിന് പുറത്തോ അല്ലെങ്കിൽ ഫുഡ് കോർട്ടിലോ പോയി ഒരു 15 മിനിറ്റ് ഇരിക്കുക. ആ സമയത്ത് ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ടായ ആ ഒരു ആവേശം അങ്ങ് മാറിക്കിട്ടുന്നതായിരിക്കും. മറ്റൊരു കാര്യം, ഈ വാർഷിക വരുമാനത്തിന്റെ ഒരു 1% കൂടുതൽ വിലയുള്ള ഏതൊരു സാധനവും വാങ്ങുന്നതിന്

മുൻപ് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നിർബന്ധമായും ആലോചിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ആഡംബര വസ്തു വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിലയുടെ ഇരട്ടി തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്കത് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഓൺലൈൻ ഷോപ്പിംഗിൽ ഒരു സാധനം കണ്ട് വാങ്ങാൻ തോന്നുമ്പോൾ അത് കാർട്ടിൽ ഇട്ട ശേഷം 2 ദിവസം കാത്തിരിക്കുക. 2 ദിവസത്തിന് ശേഷവും അത് വാങ്ങാനുള്ള ആഗ്രഹം നിലനിൽക്കുന്നുവെങ്കിൽ മാത്രം വാങ്ങുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ഷോപ്പിംഗിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പണത്തിന്റെ തിരക്കഥയിൽ വരവും പോക്കും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
1: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
2: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
0: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
2: YS ഉള്ളപ്പോൾ വൈ വറി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: സ്ത്രീകളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് ഓവേറിയൻ ക്യാൻസർ. നേരത്തെ കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുള്ള വിഭാഗം ക്യാൻസർ കൂടിയാണിത്. ലക്ഷണങ്ങളും ആദ്യഘട്ടത്തിൽ തിരിച്ചറിയപ്പെടണമെന്നില്ല. എന്നാൽ കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ ഇത് ഭേദമാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഏത് പ്രായക്കാരിലാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു സാധ്യത ഓവേറിയൻ ക്യാൻസർ കാണുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണയായിട്ട് സ്ത്രീകളിൽ രണ്ട് തരത്തിലുള്ള ക്യാൻസർ ആണ് കണ്ടുവരുന്നത്. ഒന്നാമത്തേത് എപ്പിത്തീലിയൽ ഓവേറിയൻ ക്യാൻസർ, അടുത്തത് ജംസൽ ഓവേറിയൻ ക്യാൻസർ. 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണുന്നത് എപ്പിത്തീലിയൽ ഓവേറിയൻ ക്യാൻസർ ആണ്. പ്രത്യേകിച്ച് ഈ ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഈ ഒരു രോഗം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ജംസൽ ഓവേറിയൻ ക്യാൻസർ ചെറുപ്പക്കാരായിട്ടുള്ള യുവതികളിലും കാണപ്പെടാറുണ്ട്. സാധാരണയായിട്ട് കൗമാരകാലത്തെ ആർത്തവ ക്രമക്കേടുകൾ ഭാവിയിലെ ക്യാൻസറിന് കാരണമാകുമോ എന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകാം. ആക്ച്വലി അതിന് സാധ്യതയില്ല. PCOS പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് ഓവേറിയൻ ക്യാൻസർ ഉണ്ടാകുന്നില്ല. പക്ഷേ ഹോർമോൺ ചില സാഹചര്യങ്ങളിൽ ചെറിയ റിസ്കിനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ, വളരെ കൃത്യമായ ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഓവേറിയൻ ക്യാൻസർ 3-ാമത്തെയോ 4-ാമത്തെയോ സ്റ്റേജിലാണ് കണ്ടുപിടിക്കാറുള്ളത്. സാധാരണയായി ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ വയറൊക്കെ വീർത്തതുപോലെ തോന്നും, അതായത് വീക്കം, പിന്നെ വയറുവേദന, നാഭിയുടെ ഭാഗത്തുള്ള വേദന, ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് നിറഞ്ഞു എന്ന് തോന്നല്, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനായിട്ട് തോന്നുന്നത്, മൂത്രമൊഴിക്കുമ്പോൾ ഭാരം കുറയുക അല്ലെങ്കിൽ അമിതമായിട്ട് കൂടുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ചിലരിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകളും കാണാം കേട്ടോ. അതുപോലെ ദീർഘകാലം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന സ്ത്രീകളിൽ ഈ ഒരു ആരോഗ്യം വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയാറുണ്ട്. അത് ആക്ച്വലി സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദീർഘകാലം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന സ്ത്രീകളിൽ ഓവേറിയൻ ക്യാൻസറിനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഓവേറിയൻ ക്യാൻസറിൽ ഫലപ്രദമായിട്ടുള്ള സ്ക്രീനിങ് ഇല്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യം. ചില പരീക്ഷണങ്ങളിലൂടെയാണ് ഇത് തിരിച്ചറിയുന്നത്. CA125 രക്തപരിശോധന, അൾട്രാ സൗണ്ട് സ്കാൻ എന്നിവയാണ് അത്. പിന്നെ കൂടുതൽ റിസ്ക് ഉള്ള സ്ത്രീകളിൽ BRCA മ്യൂട്ടേഷൻ ടെസ്റ്റിംഗ് ഉപയോഗിച്ചും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ഭേദമാക്കാൻ സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ആദ്യ സ്റ്റേജിൽ കണ്ടെത്തിയാൽ കംപ്ലീറ്റ് ആയിട്ടും ഭേദമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസർ ആണ്. പിന്നെ സൈറ്റോ റിഡക്റ്റീവ് സർജറി, പിന്നെ കീമോതെറാപ്പി, നൂതന ചികിത്സാ രീതികളായിട്ടുള്ള ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് ഇമ്മ്യൂണോതെറാപ്പി, ആന്റി ആൻജിയോജനിക് ട്രീറ്റ്മെന്റ് എന്നിങ്ങനെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. ആരോഗ്യത്തിന്റെ സ്റ്റേജ്, രോഗിയുടെ ആരോഗ്യസ്ഥിതി തുടങ്ങിയിട്ടുള്ള പല ഘടകങ്ങളും നോക്കിയാണ് ചികിത്സ തീരുമാനിക്കുന്നത്. അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെങ്കിൽ 2 ഓവറിയും നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. ഒരു അണ്ഡാശയം സംരക്ഷിച്ചാൽ ഗർഭധാരണം സാധ്യമാണ്. ചിലരില് ഫെർട്ടിലിറ്റി സ്പെയറിംഗ് സർജറി ചെയ്യുന്നതും ഫലപ്രദമാണ് കേട്ടോ. അണ്ഡം ശീതീകരിച്ചും ഇത് സാധ്യമാണ്. ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ. സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുക, ഭക്ഷണങ്ങളും പച്ചക്കറികളും മുഴുധാന്യങ്ങളും ഒക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പ്രോസസ് ചെയ്ത ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, അതുപോലെ തന്നെ റെഡ് മീറ്റ്, ഫ്രൈ ചെയ്ത ഭക്ഷണം ഇവയൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. എല്ലാത്തിനും ഉപരിയായിട്ട് ധാരാളം വെള്ളം കുടിക്കാനും കൂടി ശ്രദ്ധിക്കുക. എന്തായാലും ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഒപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

ഇറാനിലെ ഹോർമോസ് ഖാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ബന്ദർ അബ്ബാസിലുള്ള ഒരു വിഷ്ണു ക്ഷേത്രം ഇപ്പൊ വൈറലായി മാറിയിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ വീഡിയോ നടൻ അമിതാഭ് ബച്ചൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതോട് കൂടിയിട്ടാണ് ഇത് വലിയ രീതിയിൽ പ്രചരിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പങ്കുവെച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഒരു പോസ്റ്റ് 700,000+ ആളുകൾ കാണുകയും 30,000+ ലൈക്കുകൾ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാനിലെ ബന്ദർ അബ്ബാസിലുള്ള പുരാതന വിഷ്ണു ക്ഷേത്രം ഖജർ കാലഘട്ടത്തിൽ 1892 നിർമ്മിച്ചത്. നഗരത്തിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യയിലെ ഹിന്ദു വ്യാപാരികൾക്കായിട്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചത്. ആ ഒരു വീഡിയോയിലെ ഗാനം പേർഷ്യൻ ഭാഷയിലേതായിരുന്നു. ഹസീന കിഷൻ ആലപിച്ച ഈ ഒരു ഗാനത്തിന്റെ പേര് ഇറാനിയൻ ലോർഡ് വിഷ്ണു സോങ് എന്നാണ് കേട്ടോ. പറഞ്ഞു വരുമ്പോൾ ഇന്ത്യക്കാരും ഇറാനികളും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തെ കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ചരിത്ര രേഖകളിലെയും അതുപോലെ തന്നെ യൂട്യൂബിലെ വിവിധ ട്രാവൽ വ്ലോഗുകളും ഒക്കെ അനുസരിച്ച് മുഹമ്മദ് ഹസൻ സഅദ് ഓൾ മാലിക്കിന്റെ ഭരണകാലത്ത് 1892 ഹോർമോസ് ഖാൻ പ്രവിശ്യയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ആഗോള കപ്പൽ ഗതാഗതത്തിന്റെ പ്രധാന പാതയായിട്ടുള്ള ഹോർമോസ് കടലിടുക്കിന് അഭിമുഖമായിട്ടാണ് ബന്ദർ അബ്ബാസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്തോ ഇറാനിയൻ വാസ്തുവിദ്യാ ശൈലിയുടെ ഒരു അപൂർവ ശേഖരമാണ് കേട്ടോ ഇവിടെ. ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാർക്ക് 1888 ഈ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് അനുമതി ലഭിച്ചിരുന്നുവെന്ന് ഇറാനിയൻ ചരിത്രകാരനും എഴുത്തുകാരനുമായ മുഹമ്മദ് അലി സദീദ് അൽ സൽത്താന്റെ ഒരു കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ഇത്ര 4 വർഷം എടുത്തിട്ടാണ് ഇതിന്റെ നിർമ്മാണം കംപ്ലീറ്റ് ആക്കിയത്. ഈ ക്ഷേത്രം ഇന്ത്യക്കാരും ഇതും മധ്യത്തിലാണ് ഇന്ത്യൻ നിവാസികളെ ഇറാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ക്ഷേത്രം പഴയതുപോലെയല്ല. ശ്രീകോവിലിനുള്ളിൽ ഉണ്ടായിരുന്ന പല ചിത്രങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നിവിടെ ബുദ്ധന്റെയും വിഷ്ണു ഭഗവാന്റെയും വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ. രാധ അരികിലിരിക്കെ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണ ഭഗവാന്റെ ചിത്രവും ഇവിടെയുണ്ട്. പുനരുദ്ധാരണം ആവശ്യമായിട്ടുള്ള ഹിന്ദു ദൈവങ്ങളുടെ പഴയ വിഗ്രഹങ്ങളും നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രം ആക്ച്വലി ദേശീയ ചരിത്ര സ്മാരകമായിട്ട് വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.

പ്രാദേശിക വാസികളെ ഹിന്ദുക്കളെ ഗൂർ അല്ലെങ്കിൽ ഗബ്ബർ എന്ന് വിളിച്ചിരുന്നത് കൊണ്ടാണ് നാട്ടുകാർക്കിടയിൽ ഈ ക്ഷേത്രം ഗൂറാൽ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഒരു വലിയ പ്രത്യേകത, ഇറാനിലെ രണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ക്ഷേത്രം. മറ്റൊന്ന് സിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ സഹേദാനിലെ ആര്യ സമാജമാണ് കേട്ടോ. അപ്പൊ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ, ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. സ്റ്റേഡിയോ

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ എക്സസൈസ് ഒക്കെ ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കേൾക്കണം കേട്ടോ. ആക്ച്വലി വ്യായാമം ചെയ്യുമ്പോൾ സന്തോഷം വരുമെന്ന് പറയാറുണ്ട്. മടി പിടിച്ചിരിക്കുമ്പോൾ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ആ ഒരു സന്തോഷത്തെ പറ്റിയൊന്നും ആരും തിങ്ക് ചെയ്യാറില്ല. എന്നാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ സന്തോഷം തോന്നും എന്നുള്ളതാണ് കേട്ടോ. വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് സന്തോഷവും ഒരു പോസിറ്റിവിറ്റിയും ഒക്കെ നാച്ചുറൽ ആയിട്ട് വരും. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ചില ശാസ്ത്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലും തലച്ചോറിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ആക്ച്വലി ഈ ഒരു സന്തോഷത്തിന് കാരണം. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് എൻഡോർഫിൻ, ഡോപാമിൻ, സെറാറ്റോണിൻ തുടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ പുറത്തുവിടുന്നു. ഇവയെ ഫീൽ ഗുഡ് ഹോർമോണുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. വ്യായാമം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ അളവ് കുറയുന്നു. ഇത് നമ്മുടെ മനസ്സിന് ശാന്തത നൽകും. വർക്കൗട്ട് ചെയ്യുമ്പോൾ ശരീരത്തിലും അതുപോലെ തന്നെ തലച്ചോറിലും ഈ രക്തയോട്ടവും ഓക്സിജന്റെ അളവും ഒക്കെ കൂടുന്നു. ഇത് പെട്ടെന്ന് തന്നെ പ്രവർത്തനസ്വരതയും ഉന്മേഷവും ഒക്കെ വരാനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. വ്യായാമം കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരക്ഷമത കൂടുകയും നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് തോന്നുകയും സ്വയം ബഹുമാനവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു വരികയാണെങ്കിൽ വ്യായാമം എന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ലഭിക്കുന്ന ഒരു മികച്ച ടോണിക്കാണ് എന്നർത്ഥം. അപ്പോ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ വ്യായാമം ചെയ്യാൻ മടിയുള്ള ചങ്കുകളൊക്കെ മനസ്സിലേക്ക് വന്നു കാണുമല്ലോ. അപ്പൊ അവർക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. ഇനി എന്നെ കേട്ടോണ്ടിരിക്കുന്ന മടിയുള്ള ആൾക്കാരാണെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആ മടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് വ്യായാമം ചെയ്ത് തുടങ്ങിക്കോളൂ. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് മീ ആർ ജെ അനുഷ. 2024 നമ്മുടെ ഇന്ത്യയില് പ്രതിദിനം 16 സ്ത്രീകള് സ്ത്രീധന പീഡനം മൂലം കൊല്ലപ്പെട്ടിരുന്നു എന്ന ഭയാനകമായിട്ടുള്ള ഒരു കണക്ക് ഇപ്പോ ദാ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പുറത്തുവിട്ടിരിക്കുകയാണ്. NSRB മെയ് 6 പുറത്തുവിട്ട പ്രകാരം, പുതിയ കണക്കുകൾ പ്രകാരം 2024 മാത്രം ഇന്ത്യയിൽ 5737 സ്ത്രീധന മരണങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം അല്ലെങ്കിൽ വിവാഹശേഷമുള്ള സംശയാസ്പദമായിട്ടുള്ള മരണങ്ങള്, ഇവയുമായിട്ട് ബന്ധപ്പെട്ട കണക്കാണ് കേട്ടോ ഇത്. ഈ അടുത്ത് നടന്ന ഭോപ്പാലിലെ ത്വീഷ ശർമ്മയുടെയും ഗ്രേറ്റർ നോയിഡയിലെ ദീപിക നഗറിന്റെയും മരണങ്ങളാണ് ഇന്ത്യയിലെ സ്ത്രീധന പീഡനങ്ങളിൽ വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയ കാലയളവിനുള്ളില് സംശയാസ്പദമായ സാഹചര്യത്തിലാണ് കേട്ടോ ഇരുവരും മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇരുവരുടെയും കുടുംബങ്ങൾ ഭർതൃവീട്ടുകാർക്കെതിരെ പീഡനവും സ്ത്രീധന സംബന്ധമായ ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കർശനമായ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഈ ഒരു സാമൂഹിക വിപത്തിനെ തടയാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് NCRB പുറത്തുവിട്ട കണക്കുകൾ തെളിയിക്കുന്നത്. നമ്മുടെ രാജ്യത്തുടനീളം സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ വർധനമുണ്ടായതായിട്ടും ഈ ഒരു കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. NSRB ക്രൈം ഇൻ ഇന്ത്യ 2024 റിപ്പോർട്ട് അനുസരിച്ച് മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ തുടർച്ചയായ 5 സ്ത്രീധന മരണ കേസുകളിൽ ഡൽഹിയാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നത്. 2024 രാജ്യ തലസ്ഥാനത്ത് 109 സ്ത്രീധന മരണ കേസുകളിൽ 111 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 2023 114 കേസുകളും 2021 136 കേസുകളും ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആ വർഷങ്ങളിലെ കണക്കുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കേസുകളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും മറ്റു പ്രധാന നഗരങ്ങളെ അപേക്ഷിച്ച് ഡൽഹിയിലെ കണക്കുകൾ വളരെ കൂടുതലാണ്. മെട്രോ നഗരങ്ങളിലെ കാൺപൂരിൽ 54 കേസുകളും ബംഗളൂരുവിലെ 25 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഡൽഹിയിലെ സ്ത്രീധന മരണ നിരക്ക് 1.4. ഇതിന് വിപരീതമായിട്ട് കൊച്ചി, ചെന്നൈ തുടങ്ങിയിട്ടുള്ള പല ദക്ഷിണേന്ത്യൻ നഗരങ്ങളിലും 2024 സ്ത്രീധന മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2023 സ്ത്രീധന നിരോധന നിയമപ്രകാരം 15,000 കേസുകളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 14% വർധനമാണ് ആക്ച്വലി കാണിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സ്ത്രീധന കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. തൊട്ടു പിന്നാലെ ബീഹാറും കർണാടകയും വരുന്നുണ്ട്. 2023 ആകെ 6,156 പേര് സ്ത്രീധന മരണ കേസുകളിൽ കൊല്ലപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിലും ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നത് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ബീഹാറിലുമാണ്. ആക്ച്വലി സ്ത്രീധനത്തിനെതിരായിട്ടുള്ള നിയമങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് നിലവിലുണ്ടെങ്കിലും ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ പല ഭാഗം

ഈ ആചാരം ഇപ്പോഴും എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയതാണ് എന്നുള്ളതാണ്. 2026 ജനുവരിയിൽ നടന്ന മറ്റൊരു പ്രധാന സംഭവം ശ്രദ്ധേയമാണ്. അതുപോലെ നിരന്തരമായിട്ടുള്ള സ്ത്രീധന ആവശ്യങ്ങളെ ചൊല്ലി ഒരു വനിതാ സ്വാറ്റ് കമാൻഡോയെ ഭർത്താവ് കൊലപ്പെടുത്തിയ കേസ്. സുരക്ഷാ സേനയിൽ ഉള്ളവർ പോലും ഇത്തരത്തിലുള്ള വ്യവസ്ഥാപിത ആക്രമണങ്ങളിൽ മുക്തരല്ല എന്നതിന്റെ വ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആക്ച്വലി ഈ ഒരു സംഭവം കൂടി. ഇത്തരത്തിലുള്ള കേസുകളും സംഭവങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെയാണ് വിവാഹം എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നും പെൺകുട്ടികളെ പിന്തിരിയുന്നതിനുള്ള ഏറ്റവും വലിയൊരു റീസണും. ഇതിനൊക്കെ എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ കാത്തുകാത്തിരുന്ന് മഴക്കാലം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പതിരെ. നമ്മുടെ കേരളത്തിലിപ്പോ മഴയോടൊപ്പം തന്നെ ഇടിമിന്നലും അപകടകരമായിട്ടുള്ള രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കുറച്ചധികം ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ സുരക്ഷിതരായി ഇരിക്കുക എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. ഇടിമിന്നൽ കണ്ടാലുടൻ സുരക്ഷിതമായിട്ടുള്ള കെട്ടിടത്തിനുള്ളിലേക്ക് മാറാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇടിയുടെ ശബ്ദം അവസാനിച്ചതിന് ശേഷം 1.5 മണിക്കൂർ വരെ സുരക്ഷിതമായി തുടരേണ്ടതും അത്യാവശ്യമാണ്. കാരണം അത് മാറി എന്നുള്ള വിചാരേണ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പണി കിട്ടും. പിന്നെ വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കൂടി ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഇപ്പോൾ ടെലിവിഷൻ, കമ്പ്യൂട്ടർ, ഫോൺ ഇവയുടെയൊക്കെ പ്ലഗുകൾ ഊരിയിടാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ആ ഒരു സമയത്താണെങ്കിലും വയറുകളിൽ തൊടാതിരിക്കുക. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാനും പാടില്ല. ടെറസിലോ അല്ലെങ്കിൽ മരങ്ങളുടെ ചുവട്ടിലോ വെള്ളക്കെട്ടിലോ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറുക. അതുപോലെ തുറസായ സ്ഥലങ്ങളിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ തലമുട്ടുകൾക്കിടയിൽ വെച്ച് ചെവികൾ പൊത്തി നിലത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുളിക്കുന്നത് ഈ ഒരു സമയത്ത് ഒഴിവാക്കണം കേട്ടോ. കാരണം വെള്ളവുമായിട്ടുള്ള സമ്പർക്കം ഒട്ടും തന്നെ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ കൂടാതെ ഭിത്തിയിലോ അല്ലെങ്കിൽ തറയിലോ അധികം സ്പർശിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് മഴ വരുന്നത്. മഴയോടൊപ്പം തന്നെ ഇടിയും മിന്നലും ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുവരുന്നതും അത് തന്നെയാണ്. ഇപ്പോൾ ഇടിമിന്നലേറ്റ് മരിച്ച വാർത്തകളാണെങ്കിലും പത്രങ്ങളിലൊക്കെ ആണെങ്കിലും മിക്കപ്പോഴും കണ്ടുവരാറുണ്ട്. സോ എല്ലാവരും ജാഗ്രത പാലിക്കുക എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് കോക്ക്രോച്ച് ജനതാ പാർട്ടിയാണ്. കളിയാക്കാന്നൊന്നും വിചാരിക്കേണ്ട സംഭവം ഉള്ളതാണ് കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശത്തിൽ നിന്ന് ഉടലെടുത്ത കോക്ക്രോച്ച് ജനതാ പാർട്ടി എന്ന സമൂഹ മാധ്യമ പ്രസ്ഥാനം യുവജന പ്രതിഷേധത്തിന്റെ പുതിയൊരു മുഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഭിജിത് ദീപ് കെ സ്ഥാപിച്ച ഈ ഒരു കൂട്ടായ്മ രാഷ്ട്രീയ പരിഹാസത്തിലൂടെ തൊഴിലില്ലായ്മ, അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് ദേശീയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കം ദിവസങ്ങൾക്കുള്ളിലാണ് ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു കോക്ക്രോച്ച് ജനതാ പാർട്ടി വൈറലാ മാറിയിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജി സൂര്യകാന്ത് ഇന്ത്യൻ യുവാക്കളെ പാറ്റകളെന്നും പരാന്നഭോജികളെന്നും വിളിച്ച് ആരോപിച്ചതിലും ആക്ഷേപിച്ചതിലുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പുതിയ ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം വീണത് തന്നെ. എന്നാൽ തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് പിന്നീട് അവകാശപ്പെടുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പുതിയ പ്രസ്ഥാനം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിട്ടുള്ള ജനപിന്തുണയാണ് നേടിയെടുത്തത്. സാമൂഹിക രാഷ്ട്രീയ പരിഹാസത്തിന്റെ രൂപത്തിൽ ആരംഭിച്ച ഈ ഒരു പ്രസ്ഥാനം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെ യുവജന പ്രതിഷേധത്തിന്റെ ഒരു വേദിയായിട്ട് മാറി. കോക്ക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കൂട്ടായ്മ എക്സ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടേതായി ഇപ്പോൾ വ്യാപക പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി വെറും 3 ദിവസം കൊണ്ട് 100,000+ ആളുകളാണ് കേട്ടോ ഈ ഒരു പുതിയ പാർട്ടിയിൽ അംഗമായതെന്ന് കോക്ക്രോച്ച് ജനതാ പാർട്ടി അവകാശപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടി നിലവിലുള്ള പാർട്ടികൾക്ക് വെല്ലുവിളിയാകുമോ എന്ന് കണ്ടു തന്നെ അറിയാം. ടേക്ക് എ ബ്രേക്കിൽ എന്തായാലും ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.0.

0: ടേക്ക് എ ബ്രേക്ക്.
1: സ്വർണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ആളുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ വൻതോതിൽ വിൽക്കുകയോ പുതിയത് വാങ്ങി മാറുകയോ ചെയ്യുന്ന പ്രവണത വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സ്വർണത്തെ വൈകാരിക സമ്പാദ്യമായിട്ട് കാണുന്നതിന് പകരം സാമ്പത്തിക ആസ്തിയായിട്ട് പരിഗണിക്കുന്ന ഈ ഒരു മാറ്റം രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്കും ആക്ച്വലി പറഞ്ഞു വരികയാണെങ്കിൽ ഗുണകരമാണ്. പറഞ്ഞു വരുന്നത്, സ്വർണ്ണവില കുതിച്ചുയരുന്ന ഈ ഒരു പശ്ചാത്തലത്തില് ബാങ്ക് ലോക്കറുകളിലും വീടുകളിലും ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ സ്വർണ്ണാഭരണങ്ങൾ വിപണിയിലേക്ക് വൻതോതിൽ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴയ സ്വർണം നൽകി പുതിയത് വാങ്ങാനും അവ പണമാക്കാനും താല്പര്യം കൂട്ടുന്നതായിട്ടാണ് വിപണിയിലെ പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. സ്വർണത്തെ വെറും ഒരു വൈകാരിക സമ്പാദ്യമായിട്ട് കാണുന്നതിന് പകരം ഇപ്പോൾ ഇതാ ഒരു മികച്ച സാമ്പത്തിക ആസ്തിയായിട്ട് ജനങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവും ഡ്യൂട്ടിയും വർദ്ധിച്ചതോടുകൂടി ആഭ്യന്തര വിപണിയില് പഴയ സ്വർണം റീസൈക്കിൾ ചെയ്യുന്നതിന് വലിയ പ്രചാരമാണ് ലഭിക്കുന്നത് കേട്ടോ. പ്രമുഖ ജ്വല്ലറി ബ്രാൻഡുകൾ ആകർഷകമായിട്ടുള്ള എക്സ്ചേഞ്ച് ഓഫറുകൾ അവതരിപ്പിച്ചതും ഇതിന് വേഗത കൂട്ടിയിട്ടുണ്ട്. ഉപയോഗിക്കാത്ത ആഭരണങ്ങളിൽ ലോക്കറുകളിൽ വെറുതെ സൂക്ഷിക്കുന്നതിന് പകരമായിട്ട് അവ ട്രെൻഡിംഗ് ആയ പുതിയ ഡിസൈനുകളിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനോ ആണ് ഇപ്പോൾ ആളുകൾ താല്പര്യപ്പെടുന്നത്. ആക്ച്വലി ഇത് രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട്. പുതിയ സ്വർണം ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാനും അതുപോലെ ആഭ്യന്തര വിപണിയിലെ സ്വർണത്തിന്റെ ഒഴുക്ക് ശക്തമാക്കാനും ഒക്കെ ഈ ഒരു ട്രെൻഡ് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അപ്പോൾ പഴയ സ്വർണം മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർണം എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്ന പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നെ ജ്വല്ലറികളിലെ ക്യാരറ്റ് മീറ്ററുകളെ XRF മെഷീനുകളെ തുടങ്ങിയിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ സ്വർണത്തിന്റെ മാറ്റം പരിശോധിക്കുന്നത്. അപ്പൊ ഇത് കൃത്യമായ മൂല്യം കണക്കാക്കാനും ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിഞ്ഞു. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രൈ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: നമ്മൾ മനുഷ്യരെല്ലാം ഒരുപോലെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? കാഴ്ചയിൽ നമ്മളൊക്കെ രണ്ട് കണ്ണും മൂക്കും വായുമൊക്കെ ഉണ്ടെങ്കിലും നമ്മളിൽ ഒരുപോലെയല്ല മറ്റൊരാൾ. നമ്മുടെ വിരലടയാളം പോലെയാണ് നമ്മുടെ മനസ്സും സ്വഭാവവും. ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാകില്ല മറ്റൊരാൾക്ക് ഇഷ്ടം. ഒരാളെ ചിരിപ്പിക്കുന്ന കാര്യം മറ്റൊരാളെ ചിലപ്പോൾ കരയിപ്പിച്ചേക്കാം. ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും തനിപ്പകർപ്പല്ല മറ്റൊരാൾ. ഈ ഒരു വ്യത്യസ്തതയാണ് ശരിക്കും ഈ ലോകത്തെ ഇത്രയും മനോഹരമാക്കുന്നത്. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ സംസാരിക്കുകയും ഒരുപോലെ പെരുമാറുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഭൂമി എത്ര ബോറായണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, പലപ്പോഴും നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ അവരുടെ രൂപം വെച്ചോ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതി വെച്ചോ അവരെ വിലയിരുത്താറുണ്ട് അല്ലെ? ഓ, അവൻ വലിയ ജാടയാണ് അല്ലെങ്കിൽ അവൾക്കൊരു വിവരവുമില്ല എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് വിധി എഴുതും. എന്നാൽ ആ കാണുന്നതൊന്നുമല്ല അവരുടെ യഥാർത്ഥ മുഖം. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും മറ്റാർക്കും അറിയാത്ത ഓരോ കഥകളുണ്ടാവും. അവർ കടന്നു വന്ന വഴികൾ, അവർ അനുഭവിച്ച സങ്കടങ്ങൾ, ഇതെല്ലാമാണ് അവരെ ഇന്നത്തെ അവരാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അളവുകൾ വെച്ച് മറ്റൊരാളെ അളക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു തെറ്റാണ്. അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവർ എന്തിനാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ സങ്കടങ്ങളും സന്തോഷങ്ങളും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനെ നമ്മൾ നേരിടുന്ന രീതിയിൽ എത്ര വ്യത്യസ്തമാണെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് ചെറിയൊരു സങ്കടം വന്നാൽ പോലും അവർ ലോകം മുഴുവൻ അറിഞ്ഞ് പൊട്ടിക്കരയും. എന്നാൽ വേറെ ചിലരുണ്ട്, ഉള്ളിൽ കടൽ പോലെ സങ്കടം അലയടിക്കുന്നുണ്ടായാലും പുറമേ അവർ ചിരിച്ചുകൊണ്ട് നടക്കും. അവരുടെ ഉള്ളിലെ സങ്കടം അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും മനസ്സിലാകില്ല. അതുപോലെ തന്നെയാണ് ദേഷ്യവും. ചിലർ ദേഷ്യം വന്നാൽ അലറി വിളിക്കും, ചിലർ ഒന്നുമിണ്ടാതെ മാറി നിൽക്കും. ഈ ഓരോ പ്രതികരണങ്ങളും അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. ഇതൊക്കെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നതാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യമുണ്ടാകുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്, അവരുടെ സ്വഭാവങ്ങളും വ്യത്യസ്തമാണ്. ഈ പ്രണയത്തിൻ്റെ കാര്യത്തിലും ഈ വ്യത്യസ്തത നമുക്ക് കാണാൻ കഴിയും. പ്രണയം പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും ഒരേ രീതിയാകില്ല. ചിലർക്ക് എപ്പോഴും ലവ് യു എന്ന് പറയുന്നതും സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നതുമൊക്കെയാകും ഈ പ്രണയം. എന്നാൽ മറ്റു ചിലർക്ക് യാതൊരു ബഹളവുമില്ലാതെ ആവശ്യമുള്ളപ്പോൾ ഒരു താങ്ങായി കൂടെ നിൽക്കുന്നതാവും ഏറ്റവും വലിയ പ്രണയം. അവർ ചിലപ്പോൾ വലിയ വാക്കുകൾ കൊണ്ടൊന്നും പ്രണയം പറഞ്ഞിരുന്നു വരാം. എൻ്റെ പാർട്ട്ണർ മറ്റുള്ളവരെ പോലെ റൊമാൻറ്റിക് അല്ലയെന്ന് പരാതിപ്പെടുന്നതിന് മുൻപ് അവരവരുടെ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരാൾ സ്നേഹിക്കുന്ന രീതി മറ്റൊരാളുടെ ഇതുപോലെ സെയിം ആക്കണമെന്നില്ല, ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മൾ ഓരോരുത്തരും എത്രമാത്രം വ്യത്യസ്തരാണ് എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത്. ഈ സൗഹൃദങ്ങളിലും ഈ വ്യത്യസ്തതകൾ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ആളാകണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് കഴിയില്ല. ചിലപ്പോൾ നമ്മൾ വളരെ സൈലൻ്റായ ആളായിരിക്കും, പക്ഷെ നമ്മുടെ സുഹൃത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കും. ഈ വ്യത്യസ്തങ്ങളാണ് പലപ്പോഴും സൗഹൃദങ്ങളെ സ്ട്രോങ് ആക്കുന്നത്. ഒരാളുടെ കുറവുകളെ മറ്റൊരാൾ നികത്തുകയാണ് അവിടെ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, അവർ എങ്ങനെയാണോ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അവരെ നമ്മളെപ്പോലെയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പല ബന്ധങ്ങളിലും വിള്ളലുകൾ വീഴുന്നത്. അവർ അവരായി തന്നെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴാണ് ആ സൗഹൃദത്തിന് അതിൻ്റെ തനതായ ഭംഗി ഉണ്ടാവുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിഷാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിഷാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളൊന്ന് നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്നതാണ്. അവനെ കണ്ടുപിടിക്ക, അല്ലെങ്കിൽ അവളെ പോലെ ആകാൻ നോക്ക് എന്ന് ചെറുപ്പം മുതൽ നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരു റോസാപ്പൂവിനെ മുല്ലപ്പൂവുമായി കമ്പയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? റോസാപ്പൂവിന് അതിൻ്റെതായ ഭംഗിയുണ്ട്, മുല്ലപ്പൂവിന് അതിൻ്റെതായ സുഗന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരും. നമുക്ക് നമ്മുടേതായ ചില കഴിവുണ്ട്, നമ്മുടേതായ ചില പോരായ്മയുണ്ട്. മറ്റൊരു മനുഷ്യനാകാൻ ശ്രമിക്കാതെ നമ്മൾ നാമായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. ഈ ലോകത്ത് ഒരൊറ്റ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, പ്രണയിക്കുന്നവർ, പങ്കാളി, ഇവരെല്ലാവരും വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തകളെ സ്നേഹിക്കാൻ നമ്മൾ തുടങ്ങുക. ആരും 100% പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും അവരുടേതായ ശരികളും തെറ്റുകളുമുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും അവരുടെ ചിന്തകളെയും മാനിക്കാൻ നമ്മൾ പഠിക്കണം. ഒരാൾ നമ്മിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നത് കൊണ്ട് അവർ തെറ്റുകാരാകുന്നില്ല. ഈ വലിയ ലോകത്ത് വ്യത്യസ്തരായ മനുഷ്യർക്കൊപ്പം അവരിലൊരാളായി, എന്നാൽ നമ്മളായി തന്നെ ജീവിക്കാൻ നമുക്ക് കഴിയണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെയല്ല സ്വരം പാടൂ.
2: മാ പാദവ മാ മഗമ ഗ ഗ
1: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.